0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: മുകുന്ദമാല.
1: കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു.
0: മയിൽപ്പീലിക്ക് ശേഷം മനോഹരങ്ങളായ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളുമായി വീണ്ടും എസ് രമേശൻ നായർ.

0: കാസറ്റും സിഡിയും സത്യം ഓഡിയോസിലൂടെ മുകുന്ദമാല
1: ഗുരുവായൂരമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാവാം ഒരു പറപ്പൊന്നുമായി വരുന്നു
0: മുകുന്ദമാല.
2: ശുഭദിന ചിന്തകൾ.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യനായി ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ നേരിടുന്ന രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന് അഭിനന്ദനങ്ങളും രണ്ട് വിമർശനങ്ങളും. ഇത് രണ്ടും ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെ അഭിനന്ദിക്കുന്നത് പോലെ വിമർശിക്കുന്നവരുമുണ്ട്, നമ്മളെ വിമർശിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കപ്പെടുന്നവരുമുണ്ട്. ഇതിൽ ചിലതൊക്കെ നിശബ്ദമായിരിക്കാം, ചിലതൊക്കെ പരസ്യമായിരിക്കാം, ചിലതൊക്കെ നമ്മുടെ കാതുകളിലെത്താം, ചിലതൊക്കെ നാം അറിയാതെ എവിടെയെങ്കിലുമൊക്കെ അലിഞ്ഞു ചേർന്നങ്ങില്ലാതായി പോകാം. ഏതായാലും ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നമ്മളെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവും. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എല്ലാവരും യഥാർത്ഥമായ നമ്മളെ അറിയണമെന്ന് ആഗ്രഹിക്കരുത്, അതെല്ലാവരും അർഹിക്കുന്നുമില്ല എന്ന് ബോധ്യപ്പെടുകയും വേണം. ഇപ്പോ ഞാനെന്ന യഥാർത്ഥ മനുഷ്യനെ എല്ലാവരും അറിയണമെന്നും എല്ലാവരും എന്നെ അങ്ങനെ മനസ്സിലാക്കണമെന്നും ഒന്നും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആഗ്രഹിച്ചാലൊട്ട് സാധ്യമാവുകയുമില്ല. ആ ആഗ്രഹം അപ്രായോഗികവും അസാധ്യവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കേറ്റവും പ്രിയപ്പെട്ടവരോട്, നമുക്കേറ്റവും അറിയാവുന്നവരോട് നാം സ്വാഭാവികതയോടെ പെരുമാറുന്നത് കരണീയമാണ്, അവർ മനസ്സിലാക്കുന്നതും ഉചിതമാണ്. എന്നാൽ മറുവിഭാഗമാകട്ടെ, അറിയാതെ തന്നെ നാം എന്താണെന്ന് അവർ ചിന്തിക്കുന്ന ഭാഷയത്തിൽ ചിന്തിച്ച് വിമർശിക്കുന്നതിൽ ഒരു വിഷമവും തോന്നേണ്ടതില്ല. അങ്ങനെ തോന്നിയാൽ നമുക്ക് ജീവിക്കാനാവില്ല. കാരണം എങ്ങനെ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ള അവകാശം അവർക്ക് മാത്രമാണ്, അത് അവരുടെ ഉള്ളിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ചിന്താമണ്ഡലത്തെ നമുക്ക് ആർക്കും വല്ലാതെ കയറി സ്വാധീനിക്കാനൊന്നും കഴിയില്ല. അതോർത്ത് വിഷമിച്ച് വീണ്ടും ജീവിതവും നമ്മുടെ സന്തോഷവും നഷ്ടപ്പെടുത്താമെന്നല്ലാതെ. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾക്ക് മനസ്സിനെ വിട്ടുകൊടുക്കരുത്. നമ്മളെ അറിയാവുന്ന കുറച്ചു പേരെങ്കിലും സ്വാഭാവികമായി അറിയുന്നല്ലോ എന്ന് ആശ്വസിക്കുക, അത് ആസ്വദിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2nd ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68th സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ച് കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ദ് ഗുൽസാർദാറിനെ ജമ്മുകശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൌകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആന്റ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
2: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് സാധിക്കും.
0: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടു നന്മയുടെയും വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആനന്ദ പെണ്ണുംപിള്ള സൈക്കിളെ വെച്ചോട്ട് പോകുന്നു.
1: ബൈക്കും കാറും ഒന്നും ഇല്ലാത്തവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യണ്ടായുള്ളൂ.
0: സത്യത്തിൽ ഈ ആനന്ദൻ ഒരു പാവുവാ, അവൾ അഹങ്കാരിയുവാ.
1: അഹങ്കാരി ഒന്നുമല്ല, പക്ഷേ വരവനുസരിച്ച് ചെലവാക്കാൻ പഠിച്ചിട്ടില്ല.
0: ആ അതിനാ അഹങ്കാരം എന്ന് പറയുന്നത്. വാഴയിടത്തെ കല്യാണത്തിന് പോകണമെങ്കിൽ പുതിയ പട്ടുസാരി വേണമെന്നും പറഞ്ഞ അവള് വഴക്കിട്ടവളാ.
1: പട്ടിണിയായാലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പ് പട്ടുസാരി വാങ്ങിയില്ലെങ്കിൽ അവിടെ ലക്ഷണം അങ്ങ് മാറും.
0: കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങളെല്ലാം പട്ടുസാരി ഉടുത്തോണ്ട് തന്നെ വരണമെന്ന നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ.
1: ഇല്ല, എന്നാലും ചിലർക്കൊരു മോഹം വരുവടോ.
0: അങ്ങനാണെങ്കിൽ ഒരു മാസത്തിൽ ആറേഴ് കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിലേ രൂപ എത്ര സാരിക്ക് വേണ്ടി മാറ്റി വെക്കണം.
1: ആനന്ദന്റെ പെണ്ണ് അങ്ങനെയൊന്നും ആവശ്യപ്പെടത്തില്ല.
0: ആവശ്യപ്പെടാതിരുന്ന കടക്കാരും അവിടെ വീട്ടിൽ ചെന്ന് കയറത്തില്ല.
1: പണ്ടേ നമ്മുടെ മേലാട്ടിലെ സജുവും ഭാര്യയും കല്യാണത്തിന് പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു.
0: എനിക്കറിയാം, ഏത് കല്യാണത്തിന് പോണമെങ്കിലും സജു പുതിയ ഷൂവും മേടിക്കും, പാന്റും ഉടുപ്പും മേടിക്കും.
1: അവന്റെ ഭാര്യ പട്ടുസാരിയും വാങ്ങും. കാറില്ലെങ്കിൽ കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും.
0: അവസാനം കടവും കടത്തിന്റെ പുറത്ത് കടവുമായി ആ വീടും വസ്തുവും വിൽക്കേണ്ടി വന്നില്ലയോ.
1: വരവും ചെലവും ഭാര്യയും ഭർത്താവും നോക്കിയില്ലെങ്കിലേ ശരിയാവത്തില്ല.
0: ആ പലരും അവരെ ഉപദേശിച്ചതാ. ഉപദേശിക്കുന്നവരോടൊക്കെ അവർ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
1: എന്താ സുരേന്ദ്ര, ഇന്ന് പണിക്ക് പോയില്ലോടാ?
2: ഇല്ല മാവാ, രണ്ടു മൂന്ന് ദിവസമായിട്ട് പോയില്ല, ഒരു പനി.
0: ആശുപത്രി കാണിച്ചില്ലയോ?
2: കാണിച്ച്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഗുളികയും തന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്.
0: ആ ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാ മതി.
2: ആ വീട്ടുകാരി അത് തന്നെ പറഞ്ഞത്.
1: നിനക്ക് ചായയോ കട്ടനോ?
2: കട്ട മതി അമ്മാവ.
1: എടാ ആ പൂനച്ചേരിലെ ബാബുവേ, ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലയോ പണിക്ക് വരുന്നേ?
2: അല്ല മാവാ, അവനെ കോൺട്രാക്ടർ എടുത്ത് കളഞ്ഞു.
0: ഇപ്പോഴോ രവി കോൺട്രാക്ടറുടെ കൂടെ അല്ല അവൻ പണിക്ക് ഇപ്പൊ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കയറി തർക്കിച്ചു. ആ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോകുന്നവന്മാരെല്ലാം ഇവിടെ അല്ലയോ ചായ കുടിക്കാൻ വരുന്നത്.
1: എന്താ ബാബുവിനെ മാറ്റാൻ കാര്യം?
2: അമ്മാവ, അവൻ ഏത് വീട്ടിൽ പണിക്ക് വന്നാലും വീട്ടുകാരുമായിട്ട് അങ്ങ് അടുക്കും. ആ വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് ഇന്ന് വർത്തമാനം പറയും.
0: അപ്പൊ കട്ടകട്ടലും സിമന്റ് തേക്കലും അല്ല, വാചകവടിയും കൊച്ചു വർത്താനം പറച്ചിലും ആ അവന്റെ ജോലി.
2: എന്നിട്ട് വീട്ടുകാർക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കും. പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും ഒക്കെ പോകും. പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാനും പോകും. ഇതാ അവന്റെ പണി.
1: കോൺട്രാക്ട് ഇതൊക്കെ അറിഞ്ഞു കാണും.
2: കൂടെ പണിയുന്ന തൊഴിലാളികളെ പലതവണ രവിച്ചേട്ടനോട് പറഞ്ഞതാ, പക്ഷെ അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല.
0: മറ്റു തൊഴിലാളികൾ പാര വെക്കുവാന്ന് വിചാരിച്ചു കാണും.
2: ഒരു ദിവസം മേളൂർ മുക്കിലുള്ള വീട്ടിൽ പണി നടക്കുമ്പോഴേ രവിച്ചേട്ടൻ അവിടെ വന്ന് വന്നപ്പോൾ അയലത്തുള്ള ഒരു ചേച്ചിയുടെ കൂടെ മാങ്ങാ വരച്ചു കൊടുക്കുന്നു.
0: അപ്പോഴേ അവനെ പിടിച്ച് നല്ല നാല് പിച്ചു കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടോ.
2: ഹേയ്, പിച്ചിയതും വഴക്ക് പറഞ്ഞത് ഒന്നുമില്ല. അന്നത്തെ പകുതി കൂലിക്കാശ് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു.
1: വെറും അലവലായി ചെറുക്കനായി പോയല്ലോടാ. 30 ദിവസം പണിയുള്ള ഒരു കോൺട്രാക്ട് അല്ലായിരുന്നു അത്?
0: അത് മാത്രമോ, ഓണത്തിന് നല്ലൊരു തുക ബോണസും കൊടുക്കും, മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കും.
2: ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് സുഖമില്ലാതെ ആശുപത്രി കിടന്നാല് ആശുപത്രി ചെലവും വീട്ടു ചെലവും കണക്കാക്കി ഒരു തുക രവിചേട്ടൻ കൊടുക്കും. അത്രക്കും ഡീസന്റ് ആള്.
1: പിന്നെ ബാബുവിനെ കുറിച്ച് വേറെ ചില വർത്തമാനങ്ങളും ഞാൻ അറിഞ്ഞു.
2: ആ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളു. സ്ത്രീകളെ കണ്ട പിന്നെ അവന്റെ ലക്ഷണം അങ്ങ് മാറും.
0: അത് ശരി. അപ്പൊ ബാബുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ട്. അങ്ങനെ വരട്ടെ.
2: ഭംഗിയായിട്ട് തൊഴിൽ ചെയ്യാൻ അറിയാവുന്നതിനായിരുന്നു ഈ ബാബു.
1: പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കേൽപ്പിക്കുന്ന തൊഴിലിൽ ആത്മാർത്ഥ ഇല്ലാത്തവനെ പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.
0: കർമ്മത്തിൽ കാപട്യം കാട്ടിയാൽ കാലക്കേട് പിന്നാലേ വരും.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് 22 രാവിലെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മഴയായിട്ടാണ് എണീക്കുന്നത്. മഴ കണി കണ്ടാണ് എല്ലാവരും ഒന്ന് ഉണരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എണീക്കാനായിട്ടൊക്കെ കുറച്ചൊക്കെ ക്ഷീണം കാണും. നമുക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീക്കാൻ. ഈ മഴയും തണുപ്പും ഒക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാവരും രാവിലെ എണീറ്റ് റേഡിയോയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ദാ ഓണാട്ടുകാര പാസഞ്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെയ് 22 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. അതായത് ഓരോ ജീവജാലങ്ങളെയും നമ്മളുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെയും നമ്മൾ പരിസ്ഥിതി സംരക്ഷണം, നമ്മളുടെ ജീവജാല സംരക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള പരിസ്ഥിതിയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന് മെയ് 22. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മടിയൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് രാവിലെ തന്നെ എണീറ്റ് റേഡിയോ ഒക്കെ ഒന്ന് ഓണൊക്കെ ചെയ്ത് ദാണ്ടേ ഇത് നമ്മളിവിടെ നിന്ന് നമ്മുടെ ചൂടൻ വിഷയം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 954-4700-912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടുകാര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വലിയൊരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ വളരെയധികം ലളിതമായിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. വലിയൊരു കാര്യമാണ്, പക്ഷെ വളരെ ലളിതമായിട്ടും നമുക്ക് സംസാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുക. അഭിപ്രായങ്ങൾ വിളിക്കേണ്ട നമ്പർ 9444709912. ഈ ചർച്ച തുടരുന്നതിന് വളരെയധികം മുന്നോടിയായി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മളുടെ ഓൺലൈൻ മീഡിയാസിൽ, ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് റീൽസോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ആയിട്ട് നമ്മൾ ഈ ക്ലീനിങ്ങിനകത്ത് ഏർപ്പെടുന്ന ഒരുപാട് കുട്ടികളെയും അതുപോലെ തന്നെ ഒരുപാട് യുവാക്കളെയും യുവതികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ല കൊച്ചിയൊക്കെ ആയിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ പാർക്ക്, നമ്മുടെ പബ്ലിക് പാർക്കുകൾ, നമ്മളുടെ ബസ് സ്റ്റാൻഡുകൾ, നമ്മുടെ പൊതുവായ സ്ഥലങ്ങൾ, ആൾക്കാരിരിക്കുന്ന ഇടങ്ങളൊക്കെ വളരെയധികം മലിനീകരിച്ചുകൊണ്ടും വളരെയധികം വൃത്തികേടാക്കിക്കൊണ്ടുള്ള നിലയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാനും ആ അവിടെ മൊത്തവും, അതായത്

0: ുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലൊരു എന്താ അവർക്ക് നല്ലൊരു സ്പേസ് കിട്ടണം. ഇപ്പൊ പാർക്കിൽ ആൾക്കാർ വൈകിട്ട് ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനും കുട്ടികളുമായിട്ടൊക്കെ വരുന്ന ഒരിടമാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോയി നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്ലേസൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ക്ലീൻ ചെയ്യാനിരിക്കുന്ന ഒരു പറ്റം യുവാക്കളും യുവതികളും നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ വളരെയധികം വിഷമമുള്ള കാര്യമൊന്നും നമ്മൾക്ക് പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പം വീണ്ടും അതേപോലെ തന്നെ വീണ്ടും എന്താ പറയുക, അത് വീണ്ടും വൃത്തികേടാക്കി ഇട്ടിരിക്കുന്ന ഒരു നിലയിലാണ് വീണ്ടും കാണാനായിട്ട് വിടുന്നത്. അതായത് മെയിനായിട്ട് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡസ്റ്റ്ബിന് വേസ്റ്റിനകത്ത് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവർ കേൾക്കില്ല. വീണ്ടും ആ മാലിന്യവും ആ വേസ്റ്റുകളൊക്കെ വീണ്ടും ആ പബ്ലിക്കിലേക്ക് അങ്ങ് വലിച്ചെറിയുന്നൊരു കാഴ്ചയാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെങ്കിലും വലിച്ചെറിയുകയല്ല വേണ്ടത്, പൊതുസ്ഥലത്ത് വലിച്ചെറിയുകയല്ല വേണ്ടത്. പകരം ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ, ഇപ്പം പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഒക്കെ വലിയ ഒരു മുന്നേറ്റം ഈ ഒരു കാര്യത്തിലുണ്ട്. ഒരു ഓരോ ഡസ്റ്റ്ബിൻസും വലിയ വലിയ റാക്കുകളും ഒക്കെ ഓരോ ജംഗ്ഷനിലാവട്ടെ ഓരോ ഇടത്താവട്ടെ അത് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടിടുക, അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് അവർ ആ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പൊയ്ക്കോളും. അല്ലാതെ നമ്മൾ നമ്മുടെ നാട്ടുകാർ നടക്കുന്ന വഴിയിൽ നമ്മളുടെ കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സാധനങ്ങൾ വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ രോഗങ്ങളാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരാറുള്ളത്. അപ്പം അതിനെ കൂടുതൽ കൂടുതൽ കൂടുതൽ പ്രശ്നകരമാക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഇത് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.
1: എൽ ഡി എഫിനായി എ സി മൊയ്തീനും ബി ജെ പിക്കായി ബി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്രവേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की, हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 दिवसीय 5 देशों की यात्रा से कैटलाइज होगा.
1: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിലധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK Live, IIT Madras എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26-ഓടെ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് തൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചയ സമയത്തിനകം ഭാരത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
1: യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
7: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതിയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ. വളരെയധികം ചെറിയ ടോപ്പിക്കാണ്, കാര്യഗൗരവമില്ലാത്ത ടോപ്പിക്കുകളൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് എന്ന് തന്നെ നമുക്ക് ആലോചിക്കണം. കാരണം നമ്മളുടെ ചുറ്റിനും ഇന്നുണ്ടാകുന്ന രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാര്യത്തിലൂടെയാണ് വളർന്നു വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന, നമ്മൾ വളരെ ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ചുറ്റും വലുതാണ് എന്നുള്ളൊരു കാര്യമാണ്. വേണ്ട എന്ന് പറയാൻ നമ്മൾ പറയത്തില്ല. വേണ്ട എന്ന് പറയാൻ നമ്മൾ ശീലിക്കുക. നോ എന്ന് പറയാൻ ശീലിക്കുക. അതേപോലെ തന്നെ നോ ടു പ്ലാസ്റ്റിക് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശീലിക്കുക. അതായത് കടയിൽ നമ്മൾ പോകുമ്പോൾ ഒരു തുണിസഞ്ചിയൊക്കെ കയ്യിൽ കരുതുന്നത് അത്ര വലിയ പാടാണോ? അത്ര വലിയ പാടൊന്നുമല്ല. വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ നമ്മളിങ്ങനെ കുന്നുകൂട്ടി വാങ്ങുന്നതിന് പകരം എനിക്ക് പ്ലാസ്റ്റിക് കവർ വേണ്ട, കയ്യിൽ സഞ്ചിയുണ്ട് എന്ന് നമുക്കൊന്ന് പറയാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. അതായത് ഈ പ്ലാസ്റ്റിക് കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൂട്ടി വെക്കുന്നത് എന്തിനാണ്? പകരം നമുക്കെപ്പോഴും പണ്ടൊക്കെ എല്ലാവരും പറയുക, നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നൊരു സാധനമാണ് ബിഗ് ഷോപ്പർ എന്ന് പറയുന്നൊരു സാധനം. അതെന്ന് പറയുന്നത് ചെറുതല്ല. ആ ഒരു തുണിസഞ്ചി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് വാങ്ങിച്ചുകൊണ്ടിട്ട് നമുക്ക് തിരികെ കൊണ്ടുവരാം അല്ലേ. എന്തിനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് ഇടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വേസ്റ്റ്, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം നമുക്ക് അതിൽ കൂടി തന്നെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പാസഞ്ചർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം.
9: നമസ്കാരം.
8: നമസ്കാരം.
9: നല്ലൊരു വിഷയമാണ്.
8: ഓ, താങ്ക് യു ചേച്ചി.
9: നമുക്ക് ഇപ്പൊ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാം? മണ്ണ് ഉണ്ടായാലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും.
8: അതെ,
9: ഈ പറഞ്ഞ മാതിരി തന്നെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക, അതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കത്തിക്കരുത്.
8: അത്
9: ഭയങ്കര ദൂഷ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്.
8: അതെ.
9: ഈ അടുത്ത് കളക്ടറിന്റെ ഒരു കോൺഫറൻസ് എടുത്തപ്പോ ഞാൻ ചോദിച്ചു, ഈ റോഡും പാറ്റും ഒക്കെ പണി നടക്കുന്നു, ഇതിന്റെ അടിയിൽ ഇതാക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അത് റീസൈക്കിൾ ചെയ്തത് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഇതിന്റെ പുകയും പടലങ്ങളും ഒക്കെ നമുക്ക് ദോഷം ചെയ്യും. അപ്പൊ മണ്ണിലെത്താതെ പാരമെന്ന് പറയുന്നതും റോഡെന്ന് പറയുന്നതും കുറച്ച് പൊക്കത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ മണ്ണിൽ നിന്ന് കുറച്ചുകൂടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പൊങ്ങി വെച്ചിട്ട് അപ്പൊ ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ലെയറായിട്ട് ഇത് നടത്താൻ വല്ല സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞാനത് എം എൽ എ ആയിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എം എൽ എ ഇപ്പൊ തിരക്കിലൊക്കെ അല്ലേ, അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുകയാണ് ടോപ്പിക്ക്. പിന്നെ നമുക്ക് വെച്ചാൽ കരിയിലകളും കത്തിക്കാതിരിക്കുക, നമ്മളുടെ തെങ്ങിന്റെ ചുവട്ടിലും വൃക്ഷങ്ങളുടെ ചുവട്ടിലും അത് വളമായിട്ട് ഉപയോഗിക്കാം. വേറെ രാസവളത്തിലോ ഒന്നും വേണം. തെങ്ങിന്റെ ചുവട്ടിലൊക്കെ തടവെടുത്തിട്ട് ഇത് നിക്ഷേപിക്കാം. പുറത്ത് ചാണകം കൂടി ഇട്ടാൽ പെട്ടെന്ന് ഇത് വളമായി മാറും. ഇപ്പൊ മറുകടിയിൽ ഇങ്ങനെ കൂടിക്കിടക്കത്തില്ല. അപ്പൊ അതൊരു രാസവളം നമ്മുടെ മണ്ണിലേക്ക് ആകാതിരിക്കാനും നല്ലതാണ്. അത് വർഷാവർഷം മാറിന്റെ ഒക്കെ ഇലകളെന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് ഗുണങ്ങളുണ്ടാണ്. പിന്നെ ഭൂമിയെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല രണ്ട് മാർഗങ്ങളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകള് നശിപ്പിക്കാതിരിക്കും. ഇപ്പൊ തന്നെ ഈ ഓടയൊക്കെ ചെയ്തെങ്കിൽ ഈ ഓടയിൽ കംപ്ലീറ്റ് വേസ്റ്റ് ഇട്ടേക്കാണ്. അത് കാരണം ഈ വെള്ളം ഒഴുകി
10: കടലിലായിട്ട്
9: ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുളച്ചോന്ന് നികത്താതിരിക്കുക. കാരണം നാളെ പുതിയ തലമുറയ്ക്ക് ഈ പറഞ്ഞോട്ട് ഉറവ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. നമ്മളുടെ മക്കളാണ് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കരുതൽ ഉണ്ടാകണം. നമ്മളൊരു മരം മുറിച്ചു കളയുമ്പോൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ വെച്ചതല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പൂർവ്വേര് ചെയ്തു തന്നാണ്, എന്റെ അച്ഛൻ വെച്ചതിൽ നിന്നാണ് ഞാനിപ്പോ കഴിക്കുന്നത്. അപ്പൊ അത് വെട്ടി നശിപ്പിക്കുമ്പോ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കരുതിയേക്കണം. അവർക്ക് ജീവിക്കണ്ടേ ഈ മണ്ണിൽ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ വേണം. ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരോടും പറയാണ് പൂച്ച. ഈ പൂച്ച എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കയറ്റത്തും എടുക്കത്തും ഒന്നുമില്ല. ഈ ഇടയന്തുക്കൾ എന്ന് പറയുന്ന സാധനങ്ങളെയൊക്കെ ഭക്ഷിക്കുന്ന ഈ പൂച്ച ഓടിക്കും വന്നാലും. നമ്മളെ ഈ ഒരു ഏരിയയിൽ ഞങ്ങളുടെ ഇവിടെ കുറെ പൂച്ചകളുണ്ട്. ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുറെ പേര്. അപ്പൊ അങ്ങനെ ഇത്തരം ജീവികള് നമ്മളെ സംരക്ഷിക്കുന്ന ജീവികളാണ്. പിന്നെ ഉപ്പൻ എന്ന് പറഞ്ഞൊരു പക്ഷി ഇപ്പൊ വംശനാശം വന്നിരിക്കുകയാണ്. അത് അതാണ് ഈ പാമ്പിനെ പിടിക്കുന്ന ഒരു സാധനം. അപ്പൊ അത് എന്റെ വീട്ടിൽ കൂറുവെച്ച് ഇരിപ്പുണ്ട്. മുട്ടിരിക്കാൻ വേണ്ടിട്ട് എന്റെ വീടിന്റെ ഇങ്ങനെ അറച്ചിൽ വെച്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഇറങ്ങി വരുമ്പോ വെള്ളവും ഭക്ഷണവും ഒക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ പക്ഷികളും വന്നു പോകും. കാരണം ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം പഴങ്ങളും ഉള്ളതുകൊണ്ട് മാങ്ങതും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവര് ഓരോ സീസണിലും വരും. ചെറിയ പാക്കുണ്ട്, അപ്പൊ അത് തിന്നാൻ കുയില് വരും. അങ്ങനെ പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഭക്ഷിക്കാൻ ഇവരും എത്തുന്നുണ്ട്. ഞാൻ പഠിച്ച ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു സാർ പറഞ്ഞു വടക്കോട്ടുള്ള ഒരു കൊമ്പ് നിർത്തിച്ചിരിക്കണം, അത് പക്ഷികൾക്കുള്ളതാണ്, മൃഗങ്ങൾക്ക് മറ്റു അതായത് അണ്ണൻ മുതലെ ഇതുങ്ങൾക്കുള്ളതാണ് എന്ന്. അപ്പൊ എന്റെ വീട്ടിൽ മാവ് വടക്കോട്ട് കിടക്കുന്നതിന്റെ പേരുടെ പുറത്തുണ്ട്. അതിലാണ് ഞാൻ ഭക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് മുകളിലോട്ടുള്ള ഒന്നും പറിക്കത്തില്ല. നമുക്ക് കയ്യെത്തുന്ന ഭാഗത്തുനിന്ന് മുകളിലുള്ള ഇത്രയും ഇതുങ്ങൾ കഴിക്കുകയാണ്. അപ്പൊ ഇത് ജീവജാലങ്ങളെല്ലാം വേണം. പിന്നെ ഈ നാല് വർഷം കഴിഞ്ഞാൽ തേനീച്ച എന്ന് പറയുന്ന ജീവി ഇല്ലാതായ 4 വർഷം കഴിഞ്ഞാൽ നമ്മുടെ വംശം നിന്നു പോകുന്ന പറയുന്നത്. കാരണം തേനീച്ചയാണ് ഈ തേനെടുത്ത് മറ്റൊരുന്നിലേക്ക് പോകുമ്പോ ഈ പരാഗണം ഇപ്പൊ നടക്കുന്നത്, ഈ വൃക്ഷങ്ങളിലെല്ലാം നടക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ 4 വർഷം തേനീച്ച ഇല്ലാണ്ട് ലോകമുള്ള വംശം നിന്ന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് വൃക്ഷങ്ങളൊക്കെ വെട്ടി ശരിക്കും വെക്കുക. പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇത് തടലും വെളിച്ചവും ഒക്കെ തരും.
10: താങ്ക് യു ചേച്ചി, ഒരുപാട് അറിവ് പകർന്നു തന്നതിന് വളരെയധികം നന്ദി. കാര്യങ്ങൾ അതായത് മെയിനായിട്ട് പറഞ്ഞ രണ്ട് കാര്യം, കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ വീട്ടിലെല്ലാം എല്ലാവരും മുറ്റമടിച്ചൊക്കെ വാരി എല്ലാം കഴിയുമ്പോഴത്തേക്ക് കരിയില കൊണ്ടുപോയി നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കുക. അത് കത്തിക്കരുത് എന്നാണ് ചേച്ചി പറയുന്നത്. കത്തിക്കാതെ നമ്മൾ തെങ്ങിന് വളമായിട്ട് കുറച്ച് ചാണകവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിന് നല്ല വളമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതേപോലുള്ള അറിവും കാര്യങ്ങളും ഒക്കെ നമ്മളെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചേഴ്സിന് തന്നെ വലിയൊരു അറിവും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് ചിന്തിക്കും, ആ ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നമുക്ക് ചെയ്യാം. നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാമെന്ന് തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞു തന്നെ. പ്രത്യേകിച്ച് ഈ ശുചീകരണം അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധ കൊടുക്കാത്തൊരു ടോപ്പിക്കായിട്ടത് മാറും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വരുന്ന രീതിയിൽ നമ്മളത് ശ്രദ്ധിച്ചു തന്നെ ആവണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് എബോള എന്ന് പറയുന്നൊരു വൈറസ് ഇങ്ങനെ സെൻട്രൽ ആഫ്രിക്കയിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ തരത്തിലുള്ളൊരു രോഗമാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ കേൾക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കൂടുതലും നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ അതായത് നമ്മുടെ ജനസംഖ്യ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതലും നമുക്ക് വളരെയധികം വിപുലമായിട്ട് തന്നെ നമുക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, വലിയ വലിയ ബിൽഡിങ്സ്, ഇൻഡസ്ട്രീസ്, അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു മേഖലയാണ് നമുക്ക് ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലുകളുടെ വേസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം അല്ലെങ്കിൽ ഹോട്ടലുകളുടെ വേസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഈ വേസ്റ്റൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെയധികം കൂടുതലായിരിക്കും. കഴിഞ്ഞ ഒരു കുറച്ച് നാളിന് മുമ്പാണ് നമ്മളുടെ കൊല്ലം സിറ്റിയിൽ നമ്മുടെ കൊല്ലം മേയർ നമ്മുടെ ആശ്രമം ഗ്രൗണ്ട് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അടിയിൽ നിന്ന് വർഷങ്ങളോളം പഴക്കമുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ ഒരു കൂമ്പാരം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് വളരെയധികം കൂമ്പാരങ്ങൾ ഇങ്ങനെ കൂടി കൂടി കൂടി കുന്നുകൂടി കിടക്കുന്നത് നമ്മൾ പത്രവാർത്തയിലൂടെ നമ്മൾ കണ്ടു കാണും. അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അത് പടിപടിയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്തൊരു പാസഞ്ചർ ആരാണ്? കട്ടായി പോയിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് വളരെയധികം പഴക്കമുള്ള കിറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കുന്നുകൂടി ഈ മണ്ണിനടിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ പിറകെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും കൊണ്ടിടുന്നത് എന്നൊന്ന് ആലോചിക്കുക. കാര്യം ഇത് എത്രയോ വർഷം പഴക്കമുള്ള ഈ പ്ലാസ്റ്റിക് കവറുകളായിരിക്കും ഈ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാവുക. ചിന്തിച്ച് നോക്കുക, അപ്പോഴും അത് നശിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
11: നമസ്കാരം സുമയ, ഞാൻ എടക്കുളങ്ങര വിളിക്കുന്നു.
10: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
11: പിന്നെ ഇപ്പൊ വിളിച്ച ആള് പറഞ്ഞില്ലായോ,
10: ആ
11: പിന്നെ കരിയിലയൊന്നും കത്തിച്ച് കളയരുത്, കരിയില കരിയില കൂട്ടിയിട്ട് അത് വളമാണെന്ന് പറഞ്ഞില്ലേ. ഞാനിവിടെ ചെറിയ കൃഷിയും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ വാഴകൾക്കെല്ലാം ഞാൻ ഈ കരിയിലയാ കൂട്ടിയിട്ട് കൊടുക്കുന്നത്. ചീനിക്ക് അവിടെ ഓരോ ഞാൻ വേറെ വളമൊന്നും ചെയ്യൂല, ഇഷ്ടംപോലെ കൊല പിടിക്കുന്നുണ്ട് വാഴയ്ക്കൊക്കെ. ഞാൻ ഈ കരിയില കൂട്ടിയിട്ട് കൊടുക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വളവും ചെയ്യൂല. അവിടെയുള്ള കൃഷികൾക്ക് ഇങ്ങനെയുള്ള വാഴയ്ക്കെല്ലാം കൂട്ടിയിട്ട് കൊടുക്കത്തേ ഉള്ളൂ കരിയില. അത് നല്ല വെള്ളമാ. ഇപ്പൊ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്.
10: ആ അതെ അതെ അതെ. അപ്പൊ നമ്മള് കൃഷി അല്ല, നമ്മള് പണ്ട് നേരത്തെയൊക്കെ നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കണ്ടുവരുന്നതായിരുന്നു നമ്മുടെ ഈ ചേമ്പ്, ചേന ഇതിനൊക്കെ കരിയില ഇട്ട് കൊടുക്കുന്നത്. അതെ അതെ അതെ, കരിയില ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ വിചാരിച്ചേ നമ്മൾ എന്തിനാണ് ഈ കരിയിലെടുത്ത് ഇതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ മൂടി വെച്ചേക്കുന്നത് എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ അത് മഴ
11: വെള്ളം കുറച്ച് വെച്ച് കഴിഞ്ഞ് വെള്ളവും വെച്ച് കുറെ കരിയിലയും വാരി അങ്ങോട്ട് ചൂടടിക്കത്തൂല, അതിന് വളവാ.
10: ആ അതെ അതെ അതെ അതെ അതെ അതെ അതെ. അപ്പം കൃഷിയും കൂടെ ചെയ്യുന്നവരുടെ
11: ആൾക്കാർ ചോദിക്കും ഞാൻ എന്താ കരിയില കത്തിച്ചു കളയാത്തേന്ന്.
10: ആ ആ അതെ അതെ, നമ്മള് എത്രയോ
11: നമ്മൾ അടിക്കാതിരിക്കാനാ വളവാണെന്ന് പറഞ്ഞു.
10: അതെ അതെ അതെ, അതായത് നമ്മള് ഈ പുക കത്തിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇത് പുക കൊടുക്കുന്നതിനേക്കാൾ എന്ത് നല്ലതാണ് പുകയൊന്നും ഇല്ലാതെ വെള്ളമായിട്ട് ചെല്ലുമ്പോ അത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നത് അല്ലേ, ആർക്കും ഒരു ദോഷവും ഇല്ല അല്ലേ.
11: ഇല്ല, നമ്മള് കത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് റോഡ് സൈഡ് അപ്പോഴത്തേക്കും പോകാൻ വരുമ്പോഴേ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട്.
10: അതെ അതെ അതെ അതെ, പലതരം രോഗം ഈ പറഞ്ഞതിന്റെ കൂട്ട് പലതരം രോഗങ്ങൾ ഉള്ളവരാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. എല്ലാരെയും പരിഗണിക്കുക അല്ലെ, എല്ലാരെയും പരിഗണിക്കുക എന്നുള്ളത്.
11: വാഴയൊക്കെ ഉള്ള ആളുകൾ വേറെ ഒരു വളവും ചെയ്യണ്ട,
10: ചെയ്യണം.
11: കരിയില അങ്ങോട്ട് നാല് വശം അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുത്താൽ മതി.
10: മതി മതി മതി. അതെ അതെ,
11: ഇഷ്ടംപോലെ കൊലയാണ് വെട്ടാം. പാളയന്തോടനുണ്ട്, കൊമ്പില്ലാക്കണ്ണനുണ്ട്, പിന്നെ അങ്ങനെ മൂന്നാല് സൈസ് വാഴയുണ്ട്. ഇതിനെല്ലാം ഇതാ വളം,
10: വളം ഇട്ട് കൊടുക്കുന്നത്. അതെ ഓക്കെ ഓക്കെ, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഇനിയും വിളിക്കുക. അതായത് നമുക്ക് താണ്ടേ ഇപ്പം ഓരോരുത്തരും അവർ ചെയ്ത് വരുന്ന, ഇപ്പം ഒരു കൃഷി ചെയ്യുന്ന ഒരുത്തയാണ് നമ്മളെ വിളിച്ചത്, സുലേഖാത്തയാണ് വിളിച്ചത്. അപ്പം അവരെല്ലാം ചെയ്യുന്നത് ഇതേ ഒരു റെമഡിയാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഈ റേഡിയോയിലൂടെ നമ്മൾ അറിവ് പകർന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് അടുത്ത പ്രാവശ്യം അവർ ചിന്തിക്കും, ആ കൂട്ടിയിട്ട് കത്തിക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ എന്താ, നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ അതിന് വളമാക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മറ്റ് ഈ വാഴ പോലെ ഉള്ള കൃഷി വല്ലതും ഉണ്ടെങ്കിൽ അതിന് വളമാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കത്തില്ലേ? അപ്പം വളരെയധികം നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇനിയും അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്ന് നമുക്ക് ഇനി അറിയാം. അപ്പം വിളിക്കാനുള്ള നമ്പർ 9544704912. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടേറ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രകൃതിയെ നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. അഭിപ്രായങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കൂ. പങ്കുവെക്കാൻ വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതാണ്ട് കൃഷി ചെയ്യുന്നവരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതിൻ്റെ അതിൻ്റെ ഐഡിയാസ് ഉള്ളവരും എല്ലാവരും നാളെ ഇങ്ങനെ വിളിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അഭിപ്രായങ്ങളോട് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. വെള്ളം അമൃതമാണ്, അത് പാഴാക്കരുതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അല്ലേ. വെള്ളം വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ്, അത് നിങ്ങൾ പാഴാക്കരുത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആലോചിച്ചിട്ടുണ്ടോ? ബ്രഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സോപ്പ് തേക്കുമ്പോഴും ടാപ്പൊക്കെ വെറുതെ നിങ്ങളിങ്ങനെ തുറന്നിടാറുണ്ടോ? ബാത്റൂമിലൊക്കെ കയറിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കളയുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറയുടെ ജീവനാണ് എന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം തുറക്കുക. ചോർച്ചയുള്ള പൈപ്പുകൾ പെട്ടെന്ന് നമ്മൾ നന്നാക്കിക്കോ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെള്ളം പാഴാക്കി കളയുന്നത് അല്ലേ? ഇതൊക്കെ ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിങ്ങനെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ടാപ്പൊക്കെ തുറന്നു വിടാറുണ്ടോ? കുളിക്കാൻ കയറുമ്പോൾ ഇങ്ങനെ വെറുതെ ടാപ്പൊക്കെ തുറന്നു വിടുന്ന സ്വഭാവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ വെള്ളത്തിനെ നമ്മൾ സംരക്ഷിക്കുന്ന രീതിയുണ്ട്. അതിപ്പം നമ്മുടെ ഈ മഴവെള്ള സംഭരണി ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ഈ മഴക്കാലമാകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയും വെള്ളം ഇങ്ങനെ പോകാത്ത രീതിയിൽ ഇങ്ങനെ സംരക്ഷിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അതൊക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? അതൊക്കെ നോക്കണം. അതേപോലെ തന്നെ കറണ്ട് ലാഭിക്കാം. നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് ആസ്വദിക്കാം. നമുക്ക് വളരെയധികം കുറച്ചാലേ ഈ വേണ്ടാത്ത സമയത്തൊക്കെ എന്തിനാണ് ഈ ഫാനും അതേപോലെ തന്നെ ലൈറ്റും ഒക്കെ ഇങ്ങനെ വീട് നിറയെ ഇട്ടേക്കുന്നത്? അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഓഫ് ചെയ്യാറുണ്ടോ? ഓഫ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. വെറുതെ ഇങ്ങനെ ഓരോ സമയം കഴിയുന്തോറും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഫാൻ ഇട്ടിട്ട് ചുമ്മാ റൂമിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങി പോവുക ഒന്നും അല്ല. അതെ, നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്ത് നമ്മളത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുക. അതേപോലെ തന്നെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും ലൈറ്റും ഫാനും ഒക്കെ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ചെന്ന് ഓഫ് ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യമല്ലേ. പക്ഷെ ഇതിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെയധികം വലുതാണ് കേട്ടോ. ഇപ്പോൾ ഈ മുറിയിലൊക്കെ ആൾ ഇല്ലെങ്കിലും ഈ ഫാനും ലൈറ്റും ഒക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി മിന്നിത്തിളങ്ങിയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. ചില സമയങ്ങളിൽ ഈ നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ റൂമിനകത്ത് കയറുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കുക. കർട്ടനുകളൊക്കെ ഒന്ന് മാറ്റി ജനലൊക്കെ തുറന്നിട്ട് പുറത്തേക്കുള്ള വായു സഞ്ചാരവും അത് ഇതൊക്കെ ഒന്ന് കൂടുതലാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്തുകൂടി ചെയ്യുക. അങ്ങനെ നമുക്ക് പരമാവധി നമുക്ക് കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ കറണ്ട് ബിൽ കുറയ്ക്കാനായിട്ടും പറ്റുമെന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്, നമ്മളുടെ പോക്കറ്റിനും നല്ലതാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഓരോരോ ടിപ്സൊക്കെയാണ് നമുക്കിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ കറണ്ടായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, വെളിച്ചമായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ വരും തലമുറയ്ക്ക്. ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പാസഞ്ചർ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ വരും തലമുറയ്ക്ക് ഇതും സുലഭമായി കിട്ടാനും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെയധികം പാടില്ലാത്ത രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാനും ഒക്കെ വളരെയധികം നല്ലതാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഒരു പാസഞ്ചർ നമ്മളുടെ കൂടെ ഉണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. വിളിക്കുന്നില്ല, അതെന്താ വിളിക്കാത്തെ?
1: മറ്റൊന്നുമല്ല, തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയും. യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിലും പള്ളിയിലും എല്ലാവരും പോകുന്നു, ഈ പ്രകൃതി എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? ഇതാണ് ഇനി അടുത്ത, എനിക്ക് 65 വയസ്സുണ്ട്, ഞാനങ്ങ് പോകും. പക്ഷെ ഈ പിന്നെ ഇപ്പൊ ഓരോ പിള്ളേരെയും അവരുടെ ബാങ്ക് ബാലൻസ് 2 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി ഇനി എഴുന്നല്ലാതെ ഈ പ്രകൃതി നിങ്ങൾ ഏതെങ്കിലും മാറ്റിവെക്കുന്നുണ്ടോ? ഇപ്പൊ അവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു മരം മുറിക്കുമ്പോഴും മറ്റൊരു മരം വെക്കുക. ഇതാണ് ഈ പ്ലാസ്റ്റിക്. ഇത് ഏത് നമ്മുടെ മലയാളികൾ പഠിക്കാൻ പോലെയാണ്. കാരണം അവരെന്തോ ഒരു ചെറിയ ഒരു കാട് കണ്ട് അങ്ങോട്ട് എടുത്ത് കയറിയത്. ഇത് പൈസാന, ഇത് ഇന്ത്യക്ക, ഇത് മതിൽ നാല് കെട്ടിന് മതിൽ കെട്ടി അതിനകത്ത് ഇരുന്നു കൊണ്ട് മതിലിനപ്പുറത്തേക്ക് കാണുക. ഈ പ്രകൃതി എങ്ങനെയെങ്കിലും സ്നേഹിച്ചിട്ട് ഞാൻ അനുഭവം കണ്ട കൂട്ടാ, ഞാൻ വല്ലാതെ വികാരവേദന പോയി. ഈ അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി അതേപോലെ എന്തുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല? ഞാൻ ചോദിച്ചോട്ടെ, വെക്കത്തിന് വേണ്ടി അന്യത്തിന്റെ ഒരു നോക്കരുത് തിന്നാൻ പറ്റും. നമ്മുടെ മണ്ണിനകത്ത് എന്തെങ്കിലും ചെയ്താലല്ലേ അത് 8 മാസം 9 മാസം കഴിയുമ്പോൾ അത് വീണ്ടും അതുമ്പോൾ അതെടുത്ത് നമ്മൾ പക്ഷെ നമ്മുടെ വെക്കപ്പെടാൻ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇത്രയും ജീവജാലങ്ങളും അവർക്കും ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ട് വിലക്കി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പട്ടിയും കാക്കയും പൂച്ചയും മറ്റേ നേരത്തെ പഴയ കാലം എന്ന് പറഞ്ഞാല് എല്ലാരും വെളിയിലായി. അപ്പൊ ഇവർക്കെല്ലാം നമ്മൾ യഥേഷ്ടം അത് പറ്റിക്കാം. ഉറുമ്പ്, ഉറുമ്പിന് വാവില് കുരിഞ്ഞത് ഉറുമ്പാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് ഇതിനെല്ലാം പെരയ്ക്കാകത്താണ് ഞാൻ മറ്റേ എന്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ വിളിക്കാം, ഞാനിപ്പോ യഥാർത്ഥത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാൻ കരയും. ഒന്നാലെ കരത്ത് അവിടെ നിന്ന് ആ പാട്ടിനും നമ്മുടെ പഴയ കവികൾ ഈ പ്രകൃതിയെ സ്നേഹിച്ചും ഇത്രയും വയലാർ ഇത്രയും പാട്ട് എനിക്ക് ആ പ്രകൃതിയിൽ നിന്ന് അതിനകത്ത് ഒരു സംശയവും അവര് പ്രകൃതിയെ സ്നേഹിച്ചു, ഞാനും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണാത്തത് പ്രകൃതിയെ സ്നേഹിച്ചാൽ നമ്മുടെ കണ്ണിന് കിട്ടും. എനിക്കത് കിട്ടുന്നുണ്ട്, മറ്റൊരാൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല. ഞാൻ എന്തെങ്കിലും ഒന്നോ രണ്ട് സെന്റൻസ് വാക്ക് നിർത്തിയിട്ട് ഞാൻ അങ്ങ് പോകുന്നില്ല.
0: വളരെയധികം വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ സംസാരിച്ചത്. ഒന്ന് രണ്ട് വാക്ക് എന്ന് പറയുന്നതിനപ്പുറവും വളരെയധികം പ്രയോജനമായിട്ടുള്ള
1: നമ്മുടെ തമ്മിൽ ആദ്യമായിട്ടാണ് മേഡമായിട്ട് ഞാൻ
0: സംസാരിക്കുന്നത്.
1: രഘുനന്ദൻ പറയും ഇനി അത് ആവർത്തിക്കരുത്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. ആ ഞാൻ വെറും 4ാം ക്ലാസ്സാണ്. പക്ഷെ ഞാൻ എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ ദൈവങ്ങളും എന്റെ പ്രവാചകനും എല്ലാം എന്റെ പ്രകൃതിയാണ്. ഈ പ്രകൃതി അടുത്ത ഒരു തലമുറയ്ക്ക് ഞാൻ അങ്ങ് പോകും. ഒരു വേണ്ട ഞാൻ ചോദിച്ചോട്ടെ, ഈ വായു പോലെ പ്രകൃതി ആരെങ്കിലും പൈസ കൊടുക്കും? ഈ നോട്ട് റിസർവ് ബാങ്ക് അടിക്കുന്നു സംഭവം ശരി, പക്ഷെ വെള്ളം ഇതൊന്നും ആലോചിച്ചു. ഇനിയെങ്കിലും മനുഷ്യൻ

അതെ, അതാണ്. അതെ, നമുക്ക് കഴിക്കാൻ പറ്റാത്തത് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഛർദ്ദിക്കും അല്ലേ. അതാണ് നമ്മളിപ്പോൾ പറയാറില്ലേ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കടല് തിരിച്ച് കൊണ്ട് കരയിലേക്ക് കൊണ്ടിടുമെന്ന്. ഈ എനിക്ക് തോന്നുന്നു ഓഖിയുടെ സമയത്താണോ അതോ ആ ഓഖിയുടെ സമയത്താണെന്നാണ് തോന്നുന്നത്, നമ്മുടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ പ്ലാസ്റ്റിക്കുകൾ കുന്നു കൂടിക്കിടന്നത് ആ കായലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവസാനം ഓക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മുഴുവൻ മുഴുവൻ 10 കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് നമ്മളുടെ കരയിലേക്ക് വന്ന് അടിഞ്ഞത്. അവർക്കും വേണ്ട എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും നമ്മൾ നമ്മളുടെ റിവർ ബോഡീസിൽ നദിയിലോട്ടോ പുഴയിലോട്ടോ കുളത്തിലോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് വേണ്ട, അവർ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചടിക്കും. നമ്മളുടെ ശരീരത്തിന് വേണ്ടാത്തതുപോലെ തന്നെയാണ് പ്രകൃതിക്ക് നമ്മളൊരു കാര്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെങ്കിൽ അത് അവർ നമുക്ക് എപ്പോഴായാലും തിരിച്ചു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന വേസ്റ്റുകളൊന്നും ഈ പറമ്പിലേക്കും മറ്റൊരാളുടെ അയ്യത്തേക്കും അതേപോലെ തന്നെ എന്തുവാ മറ്റ് നമ്മളീ പബ്ലിക് പാർക്കിലേക്ക് പബ്ലിക് പ്ലേസിലേക്കൊക്കെ വലിച്ചെറിയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ കൂടി കണ്ടായിരുന്നു നമ്മൾ രാത്രിയിൽ ഒരു 7 മണി 7:30 എങ്ങാണ്ടായി നമ്മുടെ ഈ നാഷണൽ ഹൈവേയിൽ ആ പുതിയതായിട്ട് പണിഞ്ഞിരിക്കുന്ന ആ ഹൈവേയിൽ വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നു. ഒരു ബഞ്ച് നിറച്ച് ഒരു സഞ്ചിയിൽ നിറച്ച് വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നു. അത് തെരുവനായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിച്ചു പറിക്കുകയാണ്. പുതുതായിട്ട് പണികഴിപ്പിച്ച റോഡാണ് കേട്ടോ, അതിലാണ് ഈ ഒരു പ്രവൃത്തി കാണിച്ചു വച്ചിരിക്കുന്നത്. ഈ വേസ്റ്റ് കൊണ്ടിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ, എത്ര പ്രതീക്ഷയോടുകൂടിയിട്ടായിരിക്കും, എത്രയൊരു നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരമാകട്ടെ, നമ്മളുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഈ 4 വരിപ്പാതയും 6 വരിപ്പാതയും എല്ലാം നമ്മളുടെ ഈ നാട്ടിൽ വരുന്നത്. നമുക്ക് കുറേ കൂടി സൗകര്യങ്ങൾ കൂടാനും നമുക്ക് കുറേ കൂടി നമുക്ക് സുലഭമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രവൃത്തി നിങ്ങൾ കാണിച്ചു വെക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ. എന്ത് ക്ലീൻ ആയിട്ട് കിടക്കുന്ന റോഡാണ്, എത്ര നന്നായിട്ട് പണി കഴിപ്പിച്ച് കിടക്കുന്ന റോഡാണ്, എത്ര സ്മൂത്തായിട്ട് അതേ കൂടെ വണ്ടികൾ പോകുന്നു. ഇപ്പം ഒരു വരി പാതയിൽ ഇപ്പം അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സൈഡിലേക്ക് പോകേണ്ട വണ്ടികളാണെങ്കിൽ കൃത്യമായി അതേ രീതിയിൽ പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അത്തരം ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ആക്സിഡൻ്റ് ഇങ്ങനെ കൂടി വരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനൊരു സൗകര്യം തന്നപ്പോൾ മറ്റൊരു പ്രവൃത്തിയാണ് അതിലേക്ക് കൂടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ അവിടെ കൊണ്ടിടുന്ന വേസ്റ്റുകൾ മുഴുവനും ആ തെരുവ് നായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിച്ച് ആ റോഡാകെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു കുഴി എടുത്ത് ആ കുഴിയിലേക്ക് ഈ വേസ്റ്റ് ഇടുക എന്നുള്ളതാണ്. അലിഞ്ഞു പോകുന്ന വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് വാഴയ്ക്കിടുകയോ ഈ പറഞ്ഞതിനോട് കരിയില പോലും വളമാണെന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ അലിഞ്ഞു ചേരാത്ത കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് തന്നെയാണ് അത് ദോഷം, നമ്മളുടെ ജനങ്ങളെ തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇത് നമ്മളുടെ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ടു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്തുവടിയത്? വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
0: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.

0: തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ, നമ്മളുടെ നാട്ടുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ താണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് താണ്ട് ഒരു പാസഞ്ചർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഒരു കണക്കിന് നോക്കുമ്പോഴേ നമ്മള് തന്നെ നമ്മക്ക് പിന്നെ നമ്മുടെ വീടും പരിസരം വൃത്തിയാവാൻ വേണ്ടിയാ നമ്മള് വേസ്റ്റ് കൊണ്ടുവന്ന് വേറെ എടുത്തോണ്ട് കട്ടുന്നത്. പക്ഷെ അത് നമ്മളോട് ആ ശ്വസിക്കണെന്നുള്ളത് ആരും ഓർക്കുന്നില്ലെന്നുള്ളതാ. നമ്മുടെ വീടും പരിസരം വൃത്തിയാവും, പക്ഷെ നമ്മള് ആ വേസ്റ്റിന്റെ ഇതുകൂടെ നമ്മളോടല്ലേ അനുഭവിക്കുന്നെ. അപ്പൊ നമ്മക്കും രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലാസ്റ്റിക് എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകള് എവിടെങ്കിലും തെങ്ങിന്റെ ചവിട്ടില അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചവിട്ടില കുഴിച്ചിട്ടാല് പിന്നെ അവിടെ പട്ടിയുടെ ശല്യം ഉണ്ടാകത്തില്ല, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് വളമായിട്ട് തന്നെ അവിടെ കിടക്കുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും നടണമെങ്കിൽ ആ മണ്ണെടുത്ത് നമുക്ക് എന്തെങ്കിലും നടുകയും ചെയ്യാം, അതൊരു വളവായിട്ട് മാറും. പിന്നെ ഇവിടാണെങ്കിൽ ഇവിടെ എല്ലായിടം പരിസരം എല്ലാം തുറന്നു കിടക്കുക. അതുകൊണ്ട് ഇവിടെ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. പട്ടിയും പൂച്ചയൊക്കെ ഞാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഭയങ്കര
0: വിഷമമായിരിക്കും.
1: ഇവിടെ പിന്നെ ഇഷ്ടംപോലെ നമുക്ക് സ്ഥലമുണ്ട്, വേസ്റ്റ് ഒക്കെ ഇടാൻ നമുക്ക് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മീന്റെ വേസ്റ്റ് അതീതൊക്കെ ഞാൻ തെങ്ങിന്റെ വെട്ടിക്കൊണ്ട് കഴിയും, അതെങ്കിലും കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ പട്ടിയുടെ ശല്യമായപ്പോ പിന്നെ ആൾക്കാരെല്ലാം പറയും ഞാൻ പിന്നെ തീറ്റ കൊടുത്ത് പട്ടിയെ ഇവിടെ നിർത്തിയിരിക്കുവെന്നാ അവര് പറയുന്നത്. അങ്ങനെ പിന്നെ ഇപ്പം ഇവിടെ ഒരു പൂച്ച വന്നു കയറി, അത് പ്രത്യേകിച്ച് മൂന്നാലഞ്ച് കുട്ടികളുണ്ട്. പൂച്ചയെ പട്ടി പിടിച്ച് നമ്മള് ശുശ്രൂഷ ഒക്കെ നടത്തിയെങ്കിലും എല്ലാം സുഖമായി വന്നപ്പോ അതങ്ങ് അങ്ങ് ചത്ത് തന്നെ അങ്ങ് ചത്ത്. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മീന്റെ വേസ്റ്റുകളെല്ലാം അതിനങ്ങ് കൊടുക്കുക. അത് അതുകൊണ്ട് അതിന്റെ വെള്ളം കൊണ്ട് നമുക്ക് തെങ്ങിന്റെ വെട്ടിയെ കൊണ്ട് കളയുക. എന്നിട്ട് പിന്നെ ഇവിടെ നമുക്കെന്ന് വെച്ചാല് നമ്മൾ ഈ പറയും മരം വെച്ച് പിടിപ്പിക്കണം, അത് പിടിപ്പിക്കണം, ഇത് പിടിപ്പിക്കും. ഇപ്പൊ എല്ലാവരും രണ്ടും മൂന്നും അഞ്ചും സെന്റിനകത്ത് താമസിക്കുന്നുണ്ട്. നമുക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. അപ്പൊ മരങ്ങളാവുമ്പം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പം അയലത്തുകാർക്കൊരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ എന്റെ വീടിന്റെ പടിഞ്ഞാറേ പക്ഷം ഞങ്ങൾ കുറച്ച് വസ്തു തൊട്ടടുത്ത ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വേറൊരു അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിൽ ഞങ്ങൾക്ക് മരങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. പക്ഷെ അവര് ആ അവരുടെ സൗകര്യം അനുസരിച്ച് ആ വസ്തുവിന്റെ സൗകര്യം അനുസരിച്ച് അവര് തൊട്ട് അവരുടെ വസ്തുവിന്റെ എന്തിന്റെ അടുത്തുകൊണ്ടാണ് ആ വീട് വെച്ചേക്കുന്നത്. ഇപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാവെന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയും ഭാഗം ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു മരം വെച്ച് പിടിപ്പിച്ച് അവരുടെ വീടിന്റെ പുറത്തോട്ടായിരിക്കും അതിന്റെ ശിഖരങ്ങൾ കിടക്കുന്നത്.
0: അതെ.
1: അന്നേരം നമ്മക്ക് കണ്ണിലേകുമെങ്കിലും പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. എനിക്കാണ് ഇപ്പൊ ഈ ചൂട് കൊണ്ടാണെങ്കിൽ എനിക്ക് ഞങ്ങൾ കിടക്കുന്ന റൂമിലോട്ട് ഉച്ച കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റില്ല. എനിക്കിപ്പൊ മൈഗ്രൈൻ്റെ എനിക്ക് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മൈഗ്രൈൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് എനിക്ക് വെയിലും ചൂടും പൊടി എനിക്ക് പിന്നെ കൊള്ളാൻ പറ്റത്തില്ല. അന്നേരം എനിക്ക് ആ റൂമിലോട്ട് പോലും കയറാൻ പറ്റത്തില്ല. കാരണം ഉച്ചയ്ക്ക് ഉള്ള ചൂടല്ല ഭിത്തിയിലോട്ട് അടിച്ചിട്ട് അകത്തോട്ടാണ് കയറുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു വിധപ്പെട്ട എല്ലാ മരങ്ങളും ഉണ്ട്. അവക്കാഡോ ഉണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്, സപ്പോട്ട ഉണ്ട്, പിന്നെ മുള്ളംപ്ലാത്തി ഉണ്ട്, പിന്നെ മാതള നരങ്ങ, ചാമ്പ, വേപ്പ്, അങ്ങനെ കറിവേപ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ അതെല്ലാം വിട്ടു പിടിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും നേരത്തെ ഒന്നും അല്ല ഞാൻ വിട്ടു പിടിപ്പിച്ചത് തന്നീരല്ല. ഇപ്പൊ ഞാനിപ്പോ ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിലായിരുന്നത്. അന്നേരം അതിനൊരു വളവും ആവും. നമ്മൾ ചാരം പിന്നെ കൊണ്ടുവന്നിടുന്നുണ്ട്. പിന്നെ ഉണക്കത്താണാനുണ്ടെങ്കിൽ അത് കിട്ടാം, അതിനൊരു വളവാകും. പക്ഷെ നമ്മള് ഇത് വേസ്റ്റുകള് ദൂരോട്ട് കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് ഇടക്കാൻ വരുന്ന ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടാല് നമുക്ക് അതിനൊരു വളവായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടും ആവത്തില്ല, നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. പട്ടിയുടെ ഒന്നും ഒരു ശല്യങ്ങളും ഇവിടെ ഉണ്ടാകത്തതുമില്ല. ഇപ്പൊ നമ്മൾ പട്ടികൾക്ക് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ അതിന്റെ വലിയൊരു കുഴപ്പമില്ല. പിന്നെ ഈ പൂച്ച ഉള്ളതുകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഉണക്കാവുമ്പം പക്ഷികൾക്ക് പല പാത്രത്തിലായിട്ട്, അത് ചെറുതും വലുതുമായിട്ട് ഉള്ള പാത്രത്തിൽ വർഷങ്ങൾ കൊണ്ട് നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും റെഡിയാക്കി തരണമെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യർക്കെ ചോദിച്ച വഴി പറ്റത്തില്ല കാണിക്കാൻ. പക്ഷെ ഇവർക്കൊന്നും ചോദിച്ചാൽ അറിയത്തില്ലല്ലോ. എല്ലാവരും വെള്ളം ഉണക്കത്തൊന്ന് വെച്ചു കൊടുത്തെങ്കിൽ അതിനൊരു ഉപകാരമാണ്. ഒന്ന് നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷം, അതൊന്ന് കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പം പക്ഷികളായാലും പൂച്ചയായാലും പട്ടിയായാലും എന്തായാലും വന്ന് കുടിക്കാൻ കുടിക്കാൻ ഒക്കെ കാണുമ്പോ നമ്മക്കൂടെ ഒരു സന്തോഷം അത് കാണുന്നത്.
0: അതെ അതെ അതെ അതെ,
1: അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാരും നമ്മളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിലേ നമുക്ക് കുറെയൊക്കെ രോഗങ്ങൾ ഇല്ലാവാൻ പറ്റത്തുള്ളൂ.
0: അതെ അതെ, തീർച്ചയായും.
1: നമ്മുടെ പരിസരം വൃത്തിയാക്കിയിട്ട് വാക്ക് നമ്മുടെ വേസ്റ്റുകൊണ്ടൊന്ന് വേറൊരിടത്ത് തട്ടിയാൽ അതിന്റെ അനുഭവങ്ങൾ നമ്മളൂടെ അനുഭവിക്കുന്നത്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതായത് നമ്മളുടെ പരിസരവും നമ്മളുടെ വീടും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ വീട്ടിൽ വൃത്തിയാക്കിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ വരുന്ന ബാക്കി വരുന്ന വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് അപ്പുറത്തേക്ക് ഡംപ് ചെയ്യുക എന്ന് പറയുന്നതും അത്ര ശരിയുള്ള കാര്യമല്ല അല്ലേ. അപ്പം നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒട്ടും ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. പിന്നെ അലിഞ്ഞു പോകുന്ന വേസ്റ്റുകളാണെങ്കിൽ അത് അവിടെ കിടന്നങ്ങ് അലിഞ്ഞു പോയിക്കോളും എന്നാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അതൊക്കെ ഈ മണ്ണിനടിയിലേക്ക് പോയിട്ട് വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ പൊന്തി വരുന്നൊരു അവസ്ഥയല്ലേ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് ദഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും. അതേപോലെ തന്നെയാണ് പ്രകൃതിയും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും അവർ നമുക്ക് തിരിച്ചു തരുന്നത്. നമ്മൾ നമ്മളുടെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയായി നമ്മൾ മനയോട് സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. നമ്മൾ കറക്റ്റ് സാധനം വേസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രത്തോളം മാലിന്യങ്ങളാണ് നമ്മളിങ്ങനെ കുന്നുകൂട്ടി കുന്നുകൂട്ടി കുന്നുകൂട്ടി കിടക്കുന്നത്. നമ്മുടെ ഈ ഓരോ സ്ഥലത്തും ഉള്ള ഈ മാലിന്യ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള കുറേ കാര്യം നമ്മൾ കണ്ടിട്ടില്ല? ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂട്ടി കുന്നുകൂട്ടി ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഇപ്പം നേരത്തെ ഒരു പാസഞ്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞതിൻ്റെ കൂട്ട് ഇത് റീസൈക്കിൾ ചെയ്ത് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം റീസൈക്കിൾ ചെയ്ത് 30 തവണ റീസൈക്ലിങ് എങ്ങാണ്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റോഡിൻ്റെ ടാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഈ റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ അല്ല അടുത്തുകൂടെ പോകാത്ത ആരും ഇല്ല, എല്ലാവരും പോയിട്ടുണ്ടാകും, അതിൻ്റെ മണം നിങ്ങൾക്ക് പിടിക്കുമോ? പിടിക്കത്തില്ല. ഇതേ സെയിം സാധനമാണ് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേ ആ ഒരു സ്മെല്ലാണ് നമുക്ക് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. നമ്മുടെ ശ്വസിക്കാനൊക്കെ ഭയങ്കരമായ പാടും ഭയങ്കരമായ ബുദ്ധിമുട്ടും ആയിരിക്കും ആ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ. അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ ഈ പ്ലാസ്റ്റിക് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ നല്ലത് നമ്മളൊരു തുണിസഞ്ചി കൊണ്ടുപോയി അതിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെയും നമുക്ക് ഉള്ളതാണ് നമ്മുടെ കുഞ്ഞുന്നാൾ മുതലേ നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ബ്രഷുകളുടെ കണക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ആർക്കും ആർക്കും ഒന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ബ്രഷൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ എടുത്ത് കളയുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച ബ്രഷുകളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കും. എവിടെയോ ഏതോ സ്ഥലത്തോ അതിങ്ങനെ അലിഞ്ഞു പോകാൻ അതിങ്ങനെ നമ്മുടെ മണ്ണിനടിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കതിനകത്ത് പറയാനായിട്ടുള്ളത്. അതായത് നമ്മൾ ഉപയോഗിച്ച ബ്രഷ് നമ്മളെ എവിടെയോ കൊണ്ട് കളഞ്ഞു, അത് നമ്മുടെ മണ്ണിനടിയിൽ എവിടെയോ ഇങ്ങനെ അലിയാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ നമ്മുടെ പാസഞ്ചേഴ്സ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ ദാണ്ട ഈ കഴിഞ്ഞ പാസഞ്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു തൈ നമ്മൾ നടുമ്പോൾ നമ്മൾ ഒരു ഇപ്പം നമ്മളുടെ പിറന്നാളിന് അല്ലെങ്കിൽ കൂടുതലും June 5 എല്ലാവരും ഈ തൈ നടൽ പദ്ധതിയായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ വെച്ചിട്ട് ആരെങ്കിലും ആ തൈ വളർന്നിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഒരു നെല്ലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, ഒരു നെല്ലിയുണ്ട്, ഒരു നാരകം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം അങ്ങനെ ആ ഒരു തൈ വെച്ചിട്ട് ആ ഒരു തൈ നടുമ്പോൾ എന്താണ് നമുക്ക് ഒരു പുതിയ ഒരു പ്രതീക്ഷയിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് അതിന് വെള്ളവും വളവുമൊക്കെ ഉപയോഗിച്ച് അത് വളർത്തി അത് പിന്നീടത് മരമായിട്ട് അല്ലെങ്കിൽ ഒരു പരുവൊക്കെ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്നൊരു ഫലം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച തന്നെയല്ലേ. അതായത് നമ്മുടെയൊക്കെ ഒരു ജന്മദിനത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിലെ നല്ലൊരു ദിവസത്തിലോ ഒരു ചെറിയ തൈയെങ്കിലും നടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? വലിയ വലിയ മരങ്ങളൊന്നും നടന്ന സ്ഥലമില്ലെങ്കിൽ പോലും ഒരു ചെറിയ പൂച്ചെടിയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി തൈയോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് പിടിപ്പിക്കാം. അത് നമ്മളിലേക്ക് കൂടുതൽ പക്ഷികളെ, ശലഭങ്ങളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ ആകർഷിക്കും. അപ്പം അത് അതുകൊണ്ടും നമുക്ക് ഗുണമാണ് ഉള്ളത്. അപ്പം അങ്ങനെ നടാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം മോളെ, ഞാനാ മണിയ.
0: ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ ചേച്ചി.
2: പിന്നെ മോളെ, ഞാനും ഇതുപോലെ കരിയില വളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ഒരു വളമാണ് മോളെ. അത് കരിയിലയും ഞാൻ ചാരവും പിന്നെ ചാണാനും കൂടെ ആയിട്ടേക്കുന്ന ഒരിടത്ത് കൂട്ടിട്ടേക്കുക.
0: ആ
2: എന്നിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ ഒക്കെ വെച്ചിട്ട് അതിന്റെ ചുവട്ടിലിടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മുഞ്ഞ കയറുമ്പോ ചെയ്യാൻ പറ്റിയൊരു പരിപാടി ഉണ്ട് മോളെ, എന്തോന്നറിയാം? പഴം കഞ്ഞോളം എടുത്ത് നമ്മള് പിന്നെ ഒരു എന്തുവാ ഒരു ചകിരിക്കകത്ത് മുക്കിക്കൊണ്ട് കുടയണം. ആ മുഞ്ഞുള്ള ഭാഗത്ത് കുടഞ്ഞ മതി, അത് വെളുപ്പിന് കുടയണം. അപ്പൊ അതൊരു നല്ലൊരു ഇതാ, മുഞ്ഞ വെച്ച് അപ്പോഴേ നശിച്ചു
0: പോവും. ഓ
2: ശരി മോളെ,
0: ഓക്കെ. ടിപ്സ് പറയാനായിട്ടാണ് അല്ലേ, ഓരോരോ ഓരോരോ ടിപ്സ് ഇതാണ്ട് നമുക്ക് കേൾക്കുന്ന പാസഞ്ചേഴ്സ് നമുക്ക് ഓരോരോ ടിപ്സ് ടിപ്സ് വെച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ, നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഒരു കാര്യം നമുക്ക് പാഴാക്കാനുള്ളതല്ല എന്നുള്ള മെസ്സേജാണ് നമുക്ക് ഇതിനകത്തുകൂടി എല്ലാവരും തരുന്നത്. വീട്ടിലുള്ള ഒരു കഞ്ഞിവെള്ളം മുതൽ, കരിയില മുതൽ, നമ്മൾ ചോറിനായിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിനകത്ത് വരെ ഉപയോഗമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മുടെ പാസഞ്ചേഴ്സ് നമുക്ക് വളരെയധികം അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ അറിവൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം. 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: കേത്താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോൺ ആട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോ ദാ നമ്മളുടെ പാസഞ്ചേഴ്സിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നുന്നു. ദാ എല്ലാവരും വിളിക്കുന്നുണ്ട്, സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാനുള്ളവർ പെട്ടെന്ന് വിളിച്ചോളൂ. നമസ്കാരം.
1: നമസ്കാരം.
2: നമസ്കാരം. ഞാൻ കരുനാപ്പള്ളിന്ന് വിളിക്കുക.
0: പറഞ്ഞോളൂ.
2: പിന്നെ ഞങ്ങളെ ഈ വീടിന്റെ സൈഡിലില്ല ഈ ആളുകളെ കവറിനകത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് കെട്ടിയിടുന്നുണ്ട്. അത് ഈ മീന്റെ വേസ്റ്റും ഇറച്ചിക്കടയില് കോഴി വേസ്റ്റും ഒക്കെ അത്
3: പല അത് കിടന്നു കൊറേ നാള് കിടന്നിങ്ങനെ ചീഞ്ഞു വാടയെടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഈ ആളുകള് ഈ മീന്റെ വേസ്റ്റൊക്കെ കൊണ്ട് നമ്മുടെ വയറൊക്കെ കൊണ്ട് കിട്ടിയിട്ടൊക്കെ ചെയ്യുന്നു.
0: അതായത് കൂടുതല് വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡംപ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മളത് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് പല ആൾക്കാർക്കും ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്ന് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിലെ വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ അത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു പറമ്പിലേക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആ ഒരു പബ്ലിക് പ്ലേസസിലേക്കോ നമ്മൾ വലിച്ചെറിയരുത്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി പോലുള്ള ഏരിയകൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഈ സ്ഥലത്തിൻ്റെ പരിമിതികൾ കൊണ്ട് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് മുനിസിപ്പാലിറ്റികൾ ചെയ്തിട്ടുണ്ട്. ആ ഫെസിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് നമുക്ക് ഓരോരുത്തടുത്തും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് വെച്ചേപ്പുണ്ട്. അപ്പം അതിൽ നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്താൽ അതിന് അർഹതപ്പെട്ട ആൾക്കാർ ആരാണോ അത് ചെയ്യുന്നത് അവർ വന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് പൊയ്ക്കോളും എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെയധികം ഇങ്ങനെ ആരും ചെയ്യരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മളുടെ പാസഞ്ചർ വിളിച്ചപ്പോൾ ഈ മരച്ചില്ലയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ അവർ നമ്മളുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അയൽക്കാരെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ പോലെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അയൽക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ട. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്ന മരത്തിൻ്റെ ചില്ലയോ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ മഴക്കാലം ആകുമ്പോൾ ഇഴജന്തുക്കളൊക്കെ കൂടുന്നതൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ മരച്ചില്ലയിലൂടെയൊക്കെ ഏതെങ്കിലും ഒന്ന് ഇഴജന്തുക്കളൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം അത് എന്താണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തു കൊടുത്താൽ വളരെയധികം ഉപകാരമാവും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കുറേ കുറേ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ദാണ്ട ഡിസ്കസ് ചെയ്ത് നമ്മുടെ സമയം ദാണ്ട ഇങ്ങ് എത്തി. 9 മണിയായിരിക്കുകയാണ്. നമ്മുടെ പാസഞ്ചർ ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പബ്ലിക്കിൽ വേസ്റ്റ് കൊണ്ടിടുന്നത് നമ്മൾ നിർത്തുക. അത് നിർത്തിയാൽ നമുക്ക് തന്നെയാണ് ഗുണം. നമ്മുടെ നാട് വളരെയധികം വൃത്തിയോടുകൂടിയും വെടിപ്പോടുകൂടിയും നിൽക്കുന്നതിൻ്റെ ഒരു അഭിമാനം നമുക്ക് തന്നെയല്ലേ. നമ്മളുടെ ആ ഒരു പരിസരത്തിന് തന്നെയല്ലേ വളരെയധികം ഒരു ക്ലീൻ സിറ്റി എന്നൊക്കെ പേര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ദാണ്ട നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച, പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വിഷയവുമായിട്ട് ചൂടൻ ചർച്ചാ വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. കലക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആനന്ദ പെണ്ണുംപിള്ളേ സൈക്കിളെ വെച്ചോട്ട് പോകുന്നു.
1: ബൈക്കും കാറും ഒന്നും ഇല്ലാത്തവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യണ്ടായുള്ളൂ.
0: സത്യത്തിൽ ഈ ആനന്ദൻ ഒരു പാവ, അവൾ അഹങ്കാരിയുവാ.
1: അഹങ്കാരി ഒന്നും അല്ല, പക്ഷേ വരവനുസരിച്ച് ചെലവാക്കാൻ പഠിച്ചിട്ടില്ല.
0: ആ അതിനാ അഹങ്കാരം എന്ന് പറയുന്നത്. വാഴയിടത്തെ കല്യാണത്തിന് പോകണമെങ്കിൽ പുതിയ പട്ടുസാരി വേണമെന്നും പറഞ്ഞ അവള് വഴക്കിട്ടവളാ.
1: പട്ടിണിയായാലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും കല്യാണത്തിന് പോകുമ്പോ പട്ടിസാരി വാങ്ങിയില്ലെങ്കിൽ അവിടെ ലക്ഷണം അങ്ങ് മാറും.
0: കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങളെല്ലാം പട്ടുസാരി ഉടുത്തോണ്ട് തന്നെ വരണമെന്ന നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ.
1: ഇല്ല, എന്നാലും ചിലർക്കൊരു മോഹം വരുവടോ.
0: അങ്ങനാണെങ്കിൽ ഒരു മാസത്തിൽ 6-7 കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിലേ രൂപ എത്ര സാരിക്ക് വേണ്ടി മാറ്റി വെക്കണം.
1: ആനന്ദന്റെ പെണ്ണ് അങ്ങനെയൊന്നും ആവശ്യപ്പെടത്തില്ല.
0: ആവശ്യപ്പെടാതിരുന്ന കടക്കാരും അവരുടെ വീട്ടിൽ ചെന്ന് കയറത്തില്ല.
1: പണ്ടേ നമ്മുടെ മേലാട്ടിലെ സജുവും ഭാര്യയും കല്യാണത്തിന് പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു.
0: എനിക്കറിയാം, ഏത് കല്യാണത്തിന് പോണമെങ്കിലും സജു പുതിയ ഷൂവും മേടിക്കും, പാന്റും ഉടുപ്പും മേടിക്കും.
1: അവന്റെ ഭാര്യ പട്ടുസാരിയും വാങ്ങും. കാറില്ലെങ്കിൽ കാറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും.
0: അവസാനം കടവും കടത്തിന്റെ പുറത്ത് കടവുമായി ആ വീടും വസ്തുവും വിൽക്കേണ്ടി വന്നില്ലയോ.
1: വരവും ചെലവും ഭാര്യയും ഭർത്താവും നോക്കിയില്ലെങ്കിലേ ശരിയാവത്തില്ല.
0: ആ പലരും അവരെ ഉപദേശിച്ചതാ. ഉപദേശിക്കുന്നവരോടൊക്കെ അവർ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
1: എന്താ സുരേന്ദ്ര, ഇന്ന് പണിക്ക് പോയില്ലോടാ?
2: ഇല്ല മാവാ, 2-3 ദിവസമായിട്ട് പോയില്ല, ഒരു പനി.
0: ആശുപത്രി കാണിച്ചില്ലയോ?
2: കാണിച്ച്, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഗുളികയും തന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്.
0: ആ ക്ഷീണമൊക്കെ മാറിയിട്ട് പോയാ മതി.
2: ആ വീട്ടുകാരി അത് തന്നെ പറഞ്ഞത്.
1: നിനക്ക് ചായയോ കട്ടനോ?
2: കട്ട മതി അമ്മാവ.
1: എടാ പൂനച്ചേരിയിലെ ബാബുവേ, ഇപ്പൊ നിങ്ങളുടെ കൂടെ അല്ലയോ പണിക്ക് വരുന്നേ?
2: അല്ല മാവാ, അവനെ കോൺട്രാക്ടർ എടുത്ത് കളഞ്ഞു.
0: ഇപ്പോഴോ രവി കോൺട്രാക്ടറുടെ കൂടെ അല്ല അവൻ പണിക്ക് ഇപ്പൊ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കയറി തർക്കിച്ച്. ആ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോകുന്നവന്മാരല്ല ഇവിടെ അല്ലയോ ചായ കുടിക്കാൻ വരുന്നത്.
1: എന്താ ബാബുവിനെ മാറ്റാൻ കാര്യം?
2: അമ്മാവ, അവൻ ഏത് വീട്ടിൽ പണിക്ക് വന്നാലും വീട്ടുകാരുമായിട്ട് അങ്ങ് അടുക്കും. ആ വീട്ടിലെ പെണ്ണുങ്ങളുമായിട്ട് ഇന്ന് വർത്തമാനം പറയും.
0: അപ്പൊ കട്ടകട്ടലും സിമെന്റ് തേക്കലും അല്ല, വാചകവടിയും കൊച്ചു വർത്താനം പറച്ചിലും ആ അവന്റെ ജോലി.
2: എന്നിട്ട് വീട്ടുകാർക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കും. പച്ചക്കറി മേടിക്കാനും മീൻ മേടിക്കാനും ഒക്കെ പോകും. പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാനും പോകും. ഇതാ അവന്റെ പണി.
1: കോൺട്രാക്ട് ഇതൊക്കെ അറിഞ്ഞു കാണും.
2: കൂടെ പണിയുന്ന തൊഴിലാളികളെ പലതവണ രവിച്ചേട്ടനോട് പറഞ്ഞതാ, പക്ഷെ അദ്ദേഹം കേട്ട ഭാവം നടിച്ചില്ല.
0: മറ്റു തൊഴിലാളികൾ പാര വെക്കുവാന്ന് വിചാരിച്ചു കാണും.
2: ഒരു ദിവസം മേളൂർ മുക്കിലുള്ള വീട്ടിൽ പണി നടക്കുമ്പോഴേ രവിച്ചേട്ടൻ അവിടെ വന്ന്. വന്നപ്പോൾ അയലത്തുള്ള ഒരു ചേച്ചിയുടെ കൂടെ നിന്ന് വാങ്ങാൻ വരച്ചു കൊടുക്കുന്നു.
0: അപ്പോഴേ അവനെ പിടിച്ച് നല്ല നാല് പിച്ച് കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടോ.
2: ഏയ്, പിച്ചിയതും വഴക്ക് പറഞ്ഞത് ഒന്നുമില്ല. അന്നത്തെ പകുതി കൂലിക്കാശ് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു.
1: വെറും അലവലായി ചെറുക്കനായി പോയല്ലോടാ. 30 ദിവസം പണിയുള്ള ഒരു കോൺട്രാക്ടർ അല്ലായിരുന്നു അത്?
0: അത് മാത്രമോ, ഓണത്തിന് നല്ലൊരു തുക ബോണസും കൊടുക്കും, മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കും.
2: ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് സുഖമില്ലാതെ ആശുപത്രി കിടന്നാല് ആശുപത്രി ചെലവും വീട്ടു ചെലവും കണക്കാക്കി ഒരു തുക രവിച്ചേട്ടൻ കൊടുക്കും. അത്രക്കും ഡീസന്റ് ആള്.
1: പിന്നെ ബാബുവിനെ കുറിച്ച് വേറെ ചില വർത്തമാനങ്ങളും ഞാൻ അറിഞ്ഞു.
2: ആ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളു. സ്ത്രീകളെ കണ്ട പിന്നെ അവന്റെ ലക്ഷണം അങ്ങ് മാറും.
0: അത് ശരി. അപ്പൊ ബാബുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ വരട്ടെ.
2: ഭംഗിയായിട്ട് തൊഴിൽ ചെയ്യാൻ അറിയാവുന്നതിനായിരുന്നു ഈ ബാബു.
1: പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കേൽപ്പിക്കുന്ന തൊഴിലിൽ ആത്മാർത്ഥ ഇല്ലാത്തവനെ പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.
0: കർമ്മത്തിൽ കാപട്യം കാട്ടിയാൽ കാലക്കേട് പിന്നാലേ വരും.

ം ഞാൻ ഗോപിക. കേരള നിയമസഭയുടെ 25-ാം സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചത്. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിച്ചു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ 100% സംതൃപ്തിയുണ്ട്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1. ഭരണപക്ഷത്തുനിന്ന് ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. LDF BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. എബോള ബാധിത രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. യാത്രക്കാർക്ക് രോഗലക്ഷണങ്ങളായ പനി, ക്ഷീണം, തലവേദന, പേശിവേദന, ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം എന്നിവയുണ്ടെങ്കിൽ എയർപോർട്ടിലെ ആരോഗ്യ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം. എബോള സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ ആളുകളുമായി നേരിട്ട് സമ്പർക്കത്തിലുണ്ടായിരുന്നവരും റിപ്പോർട്ട് ചെയ്യണം. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം ആരോഗ്യവകുപ്പ് സജ്ജമാക്കുന്നതാണ്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 2026 സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 തിങ്കളാഴ്ച രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 26 പ്രഖ്യാപിക്കും. മൂല്യനിർണയത്തിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് ഫലപ്രഖ്യാപനം 26 മാറ്റിയത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യമെമ്പാടുമായി നടത്തുന്ന സിവിൽ സർവീസ് 1ാംഘട്ട പ്രാഥമിക പരീക്ഷ 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിനായി UPSCയും കേരള സർക്കാരും ചേർന്ന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ, പൊതുഗതാഗത സൌകര്യങ്ങൾ, തടസ്സമില്ലാത്ത കുടിവെള്ള വൈദ്യുത വിതരണം എന്നിവ വിവിധ സർക്കാർ ഏജൻസികൾ വഴി ഉറപ്പാക്കിയിട്ടുണ്ട്. പരീക്ഷാ സമയത്തിന് 1 മണിക്കൂർ മുമ്പായി പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. രാവിലെയുള്ള സെഷൻ എഴുതുവാൻ 8:30 ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയ്ക്കായി 1:30 മുൻപായി നിശ്ചിത പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കണം. പരീക്ഷ ആരംഭിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിക്കും. അതിനുശേഷം ഹാജരാകുന്ന ആരെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. അതിനാൽ അനുവദിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രത്തിന്റെ ലൊക്കേഷൻ നേരത്തെ അറിഞ്ഞുവെക്കേണ്ടതാണ്. ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ. കമ്മീഷന്റെ സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുത്ത ഹാൾ ടിക്കറ്റ്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ ഐഡന്റിറ്റി കാർഡിന്റെ അസൽ എന്നിവ കയ്യിൽ കരുതേണ്ടതും ആവശ്യപ്പെടുമ്പോൾ ഇൻവിജിലേറ്ററെ കാണിക്കേണ്ടതുമാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരേണ്ടതാണ്. കറുത്ത ബോൾ പോയിന്റ് പേന കൊണ്ട് മാത്രമേ ഉത്തരസൂചിക പൂരിപ്പിക്കാൻ അനുവാദമുള്ളൂ. ശുഭയാത്ര ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് Drishyam 2 or 3 അയച്ചോളൂ എന്ന് കേരള പോലീസ്. Drishyam 3 എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസ് ദിവസം ചിത്രത്തിന്റെ പോസ്റ്ററുമായി സാമ്യമുള്ള പോസ്റ്ററാണ് കേരള പോലീസ് ബോധവൽക്കരണത്തിനായി ഇറക്കിയിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനം സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും ശുഭയാത്ര ഹെൽപ്പ് ലൈൻ നമ്പറായ 97
00 10 99 എന്ന നമ്പറിലേക്ക് വാട്സപ്പായി അയക്കാമെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്.

0: ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദേശം അയക്കുമ്പോൾ ചിത്രം, വീഡിയോ, സ്ഥലം, സമയം എന്നിവ സഹിതം അറിയിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപും ട്രെൻഡിംഗ് ആകുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട് പോലീസ് ബോധവൽക്കരണം നടത്താറുണ്ട്. സമീപകാലത്തായി ആളുകളെ എളുപ്പം ആകർഷിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ ഒരുക്കിയാണ് പോലീസിന്റെ സോഷ്യൽ മീഡിയ വഴിയുള്ള ബോധവൽക്കരണം. രാജ്യത്തെ മുൻനിര പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തയാഴ്ച തുടർച്ചയായി 5 ദിവസം പ്രവർത്തനം മുടങ്ങും. 23-നും 24-നും ശനി, ഞായർ അവധി. 25-26 തീയതികളിൽ SBI എംപ്ലോയീസ് ഫെഡറേഷൻ ആഹ്വാനപ്രകാരം നടക്കുന്ന ദേശീയ പണിമുടക്ക്, 27-ന് ബക്രീദ് മൂലം അവധി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച വരെ തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: പൊന്നുമാറ്റി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ഏ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു.
0: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ജൂൺ 3 വരെയാണ് 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാസഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1-ന് പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവ് വരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18-ന് നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ 1 പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിലെത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. യുപിഎസ്സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
0: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9:00 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K.മുരളീധരൻ, C.P. ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്കോഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
0: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. July 1 ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM B. ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.

0: ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനമർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം, ഝാർഖണ്ഡിൽ 2ഉം, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4 ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140 എബോള മരണങ്ങളും 650 പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതം നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജ് മാളിൽ തുടങ്ങാൻ പോകും.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻജ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
4: താൻ ഒറ്റയ്ക്ക് പോവോ?
3: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 May, തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

ടോക്കി. പ്രിയ ശ്രോതാക്കളെ, പുതുപുത്തൻ ടെക്നോളജി വിശേഷങ്ങളും മൊബൈൽ ട്രിക്കുകളും സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളും നമുക്ക് ഉപകാരപ്പെടുന്ന ഡിജിറ്റൽ ടിപ്സുകളും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന നമ്മുടെ സ്വന്തം പരിപാടിയായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജിൻ നിധിനാണ്. അത്ഭുത ലോകത്തിലെ ഒരു ചെറിയ യാത്ര തുടങ്ങുകയാണ് നമ്മളപ്പോൾ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ മാത്രം മതി, നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ ഈ കൈക്കുള്ളിലാണ് അല്ലേ. പക്ഷേ പുതിയ അപ്ഡേറ്റുകളും സുരക്ഷാ കാര്യങ്ങളും ഉപകാരപ്രദമായ ഫീച്ചറുകളും പലപ്പോഴും നമ്മൾ അറിയാതെ പോകാറുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ഈ ചെറിയ ശ്രമം. അപ്പോൾ സമയം കളയാതെ തന്നെ ഇന്നത്തെ ടെക്കി ടോക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പ്രിയ ശ്രോതാക്കളെ, കേരള പോലീസിന്റെ പോൾ ആപ്പ് എന്ന മൊബൈൽ ആപ്പിലൂടെ ഇനി പൊതുജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പരാതികൾ നൽകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിൽ സ്വന്തം വിവരങ്ങൾ പുറത്തറിയിക്കാതെ തന്നെ പരാതി നൽകാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിലെ അനോണമസ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഹൈഡ് ഐഡന്റിറ്റി പോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പൊതുവിൽ കാണിക്കാതെ പരാതി സമർപ്പിക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്താനും ആവശ്യമായ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തെളിവുകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. സമൂഹത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി വ്യാപനം, ശല്യപ്പെടുത്തൽ, പൊതുസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി വ്യാജ പരാതികൾ സമർപ്പിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആയതിനാൽ ഉത്തരവാദിത്തത്തോടെയും സത്യസന്ധവുമായ വിവരങ്ങൾ മാത്രമേ ഈ സേവനത്തിൽ ഉപയോഗിക്കാവൂ. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ RK 8111 8 2 8 0 8 1.

നമ്മൾ വീണ്ടും തിരികെയാണ് ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അക്കൗണ്ട് യഥാർത്ഥ ഉടമയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി നിലനിർത്താനുമായിട്ട് ഇൻസ്റ്റാഗ്രാം സെൽഫി വെരിഫിക്കേഷൻ എന്നൊരു സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾ പുതിയൊരു ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോഴോ പുതിയ സ്ഥലത്ത് നിന്ന് അക്കൗണ്ട് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം ഇൻസ്റ്റാഗ്രാം കണ്ടെത്തുമ്പോഴോ കൺഫേം യുവർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ടേക്ക് എ സെൽഫി വീഡിയോ എന്നൊരു സന്ദേശം വരാം. അതായത് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമ തന്നെയാണോ എന്ന് ഇൻസ്റ്റാഗ്രാം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സമയങ്ങളിൽ പേടിക്കേണ്ടതില്ല. ഫോൺ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ മുഖം വ്യക്തമായി കാണുന്ന വിധത്തിൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെടും. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചെറുതായി തിരിക്കേണ്ടി വരും. ഇത് സാധാരണ സുരക്ഷാ പരിശോധന മാത്രമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സെൽഫി വെരിഫിക്കേഷൻ എടുക്കുമ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുക, മുഖം വ്യക്തമായി കാണണം, സൺഗ്ലാസ്, മാസ്ക്, ഹെൽമെറ്റ് പോലുള്ളവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക, OTP ആരോടും പങ്കുവെക്കാതിരിക്കുക, പരിചയമില്ലാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, കൂടാതെ 2-factor ഓതന്റിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഇരട്ടി സുരക്ഷ ലഭിക്കും. ഓർമ്മിക്കൂ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അതിനാൽ ചെറിയൊരു ശ്രദ്ധയും സുരക്ഷാ മുൻകരുതലും നമ്മുടെ അക്കൗണ്ടിനെയും സ്വകാര്യ വിവരങ്ങളെയും സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും. ഇത്തരം ഉപകാരപ്രദമായ ടെക് വിവരങ്ങളുമായി വീണ്ടും കാണാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർ ജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മൊബൈൽ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി പരാതി നൽകാൻ സാധിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് എന്ന സേവനം തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, IME നമ്പർ, ഫോൺ മോഡൽ, നഷ്ടപ്പെട്ട സ്ഥലം, തീയതി തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പരാതി സമർപ്പിച്ചാൽ ഒരു റിക്വസ്റ്റ് ID ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങളുടെ പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്നീട് പരിശോധിക്കാനും കഴിയും. ഈ സേവനത്തിലൂടെ നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനും ദുരുപയോഗം തടയാനും ഫോൺ കണ്ടെത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും. ആയതിനാൽ മൊബൈൽ നഷ്ടപ്പെട്ടാൽ വൈകാതെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കും സേവനങ്ങൾക്കും സന്ദർശിക്കുക സഞ്ചാർ സാധ്യ പോർട്ടൽ. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കി, കൂടെയുള്ളത് ആർ ജെ നിതിനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ യൂണിറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇതാ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റന്റ്. ഇതെന്താണെന്ന് പോലും അറിയാതെ പലരും ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട്, അപ്ലോഡ് ചെയ്യേണ്ട, ഉടനെ ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ മറ്റുള്ളവർ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പോയിക്കോളും, ഡിലീറ്റ് ചെയ്യാനൊക്കെ വെക്കും. ഈ ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഎനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ പോയിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ വരും, അതിൽ പോയി കണ്ടന്റ് പ്രിഫറൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണും, ഹൈഡ് ഇൻസ്റ്റന്റ് ഇൻ ഇൻബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് തുടരാൻ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, സംഭവം നല്ലതാണ്. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒരു സാവകാശമൊന്നും തരത്തില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇത് വേണ്ടെന്നുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻട്രി 1.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മള് ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

ਨੰਗ ਬਣਾ ਹਿਰਨਿਆ ਕੰਬਣਾ।

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇത് കൂടെ ഉണ്ടായിരുന്നത് അർജന്റീനയാണ്. ടെക് വിശേഷങ്ങളൊക്കെ കുറേയധികം നമ്മൾ കേട്ടു. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെ കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയ കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കുമായി കവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്ര മലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്. ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ്തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നതുപോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിൽ എത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. നാല് ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്തെ തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആയിരക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയം ദേ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേഗം വിളിച്ചോളൂ. 954-7-00-912 സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് ആക്റ്റീവ് ആണ്. മാത്രമല്ല എത്ര വേഗമാണല്ലേ നമ്മളിലേക്ക് മഴ എത്തിയത്. ഇപ്പൊ തന്നെ മഴ കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ടാകാം. വെയിലായിരുന്നപ്പോ ഒരു മഴ പെയ്തെങ്കിലെന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനത്തെ ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിച്ച് നമുക്ക് മഴ കിട്ടിയപ്പോൾ ഇത്രയ്ക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവാം. ഇങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മുടെ ലൈഫില്, അല്ലെ? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിച്ച് ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ അതിനെ സ്വന്തമാക്കി കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇതിന് വേണ്ട, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഉദാഹരണം നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെ എത്ര കെയർ കൊടുത്താണ് ആ മൊബൈൽ ഫോണൊക്കെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കാറുള്ളത്. ഒരാഴ്ച കൂടിപ്പോയാൽ ഒരു മാസം കഴിയുമ്പോൾ അത് നമ്മൾ അത്ര കെയറൊന്നും കൊടുക്കാതെ അലക്ഷ്യമായി എവിടെയെങ്കിലും വെക്കാറുണ്ട് അല്ലേ. പക്ഷെ ആദ്യം നമ്മൾ കൊടുക്കുന്നൊരു പ്രയോറിറ്റി ഉണ്ട്. അതെന്തിനായാലും ആ ഒരു പ്രയോറിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ദേ നമുക്ക് കേൾക്കാൻ ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 954-7-00-912. സ്റ്റേ ട്യൂൺ. എന്റെ റേഡിയോ 91.2.

0: ടെൻഡർ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്.
1: ഒറ്റക്ക് പോവല്ലേ പെണ്ണെ, ഞാനും ഉണ്ട്, നിന്റെ സ്വന്തം സ്വാതി.
0: അതെ, അപ്പോ ഒരുപാട് നാളിന് ശേഷമാണ്
1: ശേഷം ഞാനും ഗോപികയും ഗാനമഞ്ജരിയിൽ. ഓർമ്മയുണ്ടോ ഗോപിക, അന്ത കാലം?
0: ഒരുപാട് നാളിന് ശേഷമാണ് ഗാനമഞ്ജരിയിൽ സ്വാതിയെ കിട്ടുന്നത്. ഇപ്പൊ ഉടൻ തന്നെ പോകുമോ?
1: ഞാനും മാവേലിയും റേഡിയോയിൽ ഒരുപോലാണെന്നൊരു ഒരു ചൊല്ലുണ്ട്. അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട ഗോപികയുടെ കൂടെ, ശ്രോതാക്കളുടെ കൂടെ നമുക്ക് കുറച്ച് നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്നാലോ.
0: എങ്കിൽ പിന്നെ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറി തന്നേനെ, നിങ്ങളും കായ്ക്കോളൂ എന്ന് പറഞ്ഞേനെ.
1: ഒന്നിച്ച് ആ ഒരു പഴയകാല ഓർമ്മകളിലൂടെ, ഈ എപ്പോഴും ഈ പഴയ പാട്ടുകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ.
0: അതെ,
1: അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ പഴയ സൗഹൃദം ഒന്ന് പൊടിതെട്ടിയെടുത്താലോ.
0: തീർച്ചയായിട്ടും. അപ്പോ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: സഹിച്ചേട്ടോ, ഒരാളൂടെ കൂടെ ഉണ്ടെന്ന് കേട്ടോ.
2: ഞങ്ങൾ
1: രണ്ടുപേരോട് ഇന്ന് ഗാനമഞ്ചരി എടുക്കാന്ന് വിചാരിച്ചു.
0: ഞങ്ങൾ രണ്ടുപേരാണ്, ഒരാളല്ല, രണ്ടുപേരുണ്ട്.
2: അതെ,
0: ഞാൻ ഗോപികയാണ്, കൂടെ ഉള്ളത് സ്വാതിയാണ് ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ തന്നെ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് 1993 പുറത്തിറങ്ങിയ കോട്ടിലം എന്ന സിനിമയിലെ നീ ഉറങ്ങും രാവിലെ എന്ന ലൈൻ ഞാൻ പറഞ്ഞു.
0: ഓക്കേ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷം. അപ്പോ നല്ലൊരു പാട്ട് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹലോ, എന്റെ പേര് സൈനു, എനിക്ക് സയ്യാറ എന്ന സോങ് ഒന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം. ഇന്ന് ടെക്നിക്കൽ സൈഡിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നോണ്ട് ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് പാട്ടിടാൻ പോവും, ഇടയ്ക്ക് സംസാരിക്കാൻ വരും. അപ്പോ ഇന്ന് പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയായിരിക്കും, കഥ പറയുന്നത് ഗോപികയായിരിക്കും.
0: ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

തിരികെത്താം എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക് നമുക്കിതാ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാ വിളിക്കുന്നത്? കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുന്നു. സാരമില്ല, നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്ന് വിനു ആണ്. എനിക്ക് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന മൂവിയിലെ ആട്ടിറമ്മിൻ ആൽമരത്തിൽ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം വിളിക്കൂ. 9544700912 എന്ന നമ്പറിലേക്ക്. കൂടെ തന്നെ നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോകാം. ഹായ് എന്റെ റേഡിയോ, ഗുഡ് ഈവനിംഗ്. ഞാൻ വടക്കേ പാവന്നൂരിൽ നിന്നും പി.വി. മുഹമ്മദാണ്. എന്റെ പ്രിയ പത്നി സക്കീന, നാളെ മെയ് 23 ഞങ്ങളുടെ 27-ാം വിവാഹ വാർഷികമാണ്. ഞങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിലൂടെ മഴയെത്തും മുമ്പേ എന്ന സിനിമയിൽ എന്തിനു വേറൊരു സൂര്യോദയം എന്ന ഗാനം കേൾപ്പിക്കുക. ഈ റിക്വസ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടു പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇനിയും ഒരുപാട് നാൾ മുന്നോട്ട് പോവുക. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം അല്ലേ? കേട്ടോണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഈ മഴക്കാലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദേ സ്കൂള് ഇങ്ങ് ഓപ്പൺ ആകാറായി കേട്ടോ. ഇനി ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. വെക്കേഷൻ ആയ സമയത്ത് വല്ലാത്തൊരു ആവേശമായിരുന്നു അല്ലെ, ആഘോഷമായിരുന്നു. എത്ര വേഗമാണ് രണ്ട് മാസത്തെ ആ ഒരു വെക്കേഷൻ. നമ്മൾ വലിയ വെക്കേഷൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. ആ ഒരു വെക്കേഷൻ വളരെ ചെറുതായി തന്നെ കടന്നു പോയത് പോലെ അല്ലെ. എന്തായാലും ഇനി മറ്റൊരു വെക്കേഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതിനേക്കാളേറെ ഇനി ഒരാഴ്ച കൂടിയുള്ളൂ സ്കൂൾ ഓപ്പൺ ആക്കാൻ, കൂട്ടുകാരെ കാണാൻ, പുതിയ സ്കൂളിലേക്ക് മാറാനല്ലേ, പുതിയ ടീച്ചേഴ്സ്, ക്ലാസ് ഒക്കെ ചേഞ്ച് ആവാൻ, അങ്ങനെ എന്തെല്ലാം വിശേഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നമ്മളെ കാത്ത്. അപ്പൊ ദേ നമുക്ക് അടുത്ത കോളിലേക്കും മെസ്സേജിലേക്കും ഒക്കെ പോകാം. അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. വില്ലാളി വീരൻ എന്ന മൂവിയിലെ നീ കണ്ണിൽ മിന്നും സ്വപ്നം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഷിയാസ് ആണ് കായംകുളത്ത് നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കേൾക്കാട്ടോ. കൂടെ തന്നെ നമ്മുടെ കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: നമസ്കാരമുണ്ട് ഗോപിക, ഞാൻ കണ്ണൂർ. ആനന്ദൻ.
0: എന്നാ ഉണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: ആ മഴയൊക്കെ ഉണ്ട്. പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പകലും മഴ കുറവാണ്. രാത്രിയാണ് ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടു ദിവസമായിട്ട് മഴ കാണുന്നത്. പകല് നല്ല വെയിലും തന്നെ ചൂടും ഒക്കെ ഉണ്ട്.
0: ഓക്കെ, ഇത്ര മഴ പെയ്തിട്ടും വെയിലിന് അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ട് അല്ലേ?
1: അതെ അതെ, നല്ല ചൂട്. നമ്മള് ശരിക്കും മഴ ഇങ്ങനെ കുറച്ച് പെയ്യുന്നുണ്ട്. ആ ഒരു മനസ് ആയ മണ്ണും പ്രകൃതി ഒന്ന് കുളിർത്തിനില്ല.
0: അതെ
1: അതെ. പിന്നെ ഗോപി ഒരുപാട് നാളായി സംസാരിച്ചിട്ട്.
0: ഞാനൊരു കുറച്ച് ദിവസമായി ഗാനമഞ്ചരിയിലേക്ക് എത്തിയിട്ട്.
1: അതെ അതെ. അപ്പൊ ഇപ്പോൾ ഗോപികളോട് സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്.
0: എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നഗക്ഷത്രം എന്ന സിനിമയിലെ ജയേന്ദ്രൻ പാടിയ പാട്ടുണ്ട്. എനിക്ക് മധ്യഭാഷ
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്കിനി ഒരുപാട് പാട്ട് കേൾക്കാനുണ്ട്. ഈ പാട്ട്

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

ഇടിമിന്നലിപ്പ് എത്തിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം അല്ലെങ്കിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കോളർ പറഞ്ഞതുപോലെ രാത്രിയിൽ അല്ലെങ്കിൽ അതിരാവിലെയൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ ഈ വൈകുന്നേരത്ത് 6 മണി കഴിഞ്ഞിട്ട് പെയ്തോട്ടെ അല്ലേ, മഴ ഇഷ്ടംപോലെ പെയ്തോട്ടെ. കാരണം ഈ സമയത്തൊക്കെ നമ്മൾ വീട്ടിലായിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് എങ്ങനെ തന്നെ പോകാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു സൗകര്യം നോക്കി മഴ പെയ്യുന്നതും നമുക്ക് കുറച്ച് ഇഷ്ടമാണ്. അതെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മഴയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എനിവേ, നമുക്ക് പാട്ടിലേക്ക് പോകണം. ഒരുപാട് ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നീ നമുക്ക് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് അടുത്ത കോളർ എത്തിയിരിക്കുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? ആ പറയൂ, ഇതാരാണ്? പുതിയ കാവിൽ നിന്ന് സുനിൽ. ഓക്കെ ചേട്ടൻ, എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടത്? കിരീടത്തിനകത്തെ പാട്ട് പ്ലേ ചെയ്തുതരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് സത്യമേവ ജയതേ എന്ന ചിത്രത്തിൽ നിന്ന് ശങ്കർ മഹാദേവൻ പാടിയ ചിൽ ചിലമ്പ് മണി എന്ന പാട്ടാണ്. ഒരു എനർജറ്റിക് സോങ് ആണ് കേട്ടോ, ഒരു അടിപൊളി പാട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ ഈ ഒരു പാട്ട് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. കേൾക്കാം നമുക്ക് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയി.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇപ്പോൾ ഇതാ സമയം 5 മണി കഴിഞ്ഞ് 8 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, നമസ്കാരം.
0: പറഞ്ഞോളൂ, ഇതാരാണ്?
1: ഞാൻ ഇടുക്കിയിൽ നിന്നാണ്.
0: ഇടുക്കിയിൽ നിന്നാണ്? ഓക്കെ. ഇടുക്കിയിൽ എവിടെയാണ്?
1: ഇടുക്കി ഉപ്പറയെന്ന് പറയും.
0: ഓക്കെ. ഓൺലൈനായിട്ട് നമ്മളെ കേൾക്കുന്നു അല്ലെ? ഇപ്പൊ എത്ര നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്? എന്ത് ചെയ്യാണ് ചേട്ടൻ?
1: ഞാൻ ഒന്നും ചെയ്യുന്നില്ല,
0: വീട്ടിൽ തന്നെയാണ്. റെസ്റ്റ് ആണ്?
1: ഏത്
0: പാട്ട് വേണം ചേട്ടന്?
1: വിജയുടെ
0: മൂവിയിലെ പാട്ടാണ്. നമുക്ക് കേൾക്കാട്ടോ, അടിപൊളി ഒരു പാട്ടാണ്. അപ്പോ ചേട്ടൻ എന്തോ ബാക്കി പറയാൻ വന്നു, പക്ഷെ നമ്മുടെ കോൾ കട്ടായി പോയി. ഇനി വിളിക്കുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാൻ കൂടെ തന്നെ മറ്റൊരു അടിപൊളി പാട്ടിനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജ് ചെയ്യാം. അതിനുള്ള നമ്പറാണ് 9444709912. നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് മനു ആണ് കേട്ടോ. ഹായ് ഗോപിക, ഞാൻ പുതിയ കാവിൽ നിന്നും മനു ആണ്. ഹായ് മനു, എനിക്ക് ചന്ദ്രോത്സവം എന്ന മൂവിയിലെ ആരാരും കാണാതെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായൊരു പാട്ടാണല്ലേ. എനിക്ക് എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു പാട്ടാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ? കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി 9544700012 എന്ന നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. ഇഷ്ടമുള്ള പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അങ്ങനത്തെ ഒരു പ്രിയപ്പെട്ട ഡെഡിക്കേഷനുമായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുകയാണ് സിന്ധു ചേച്ചി. തഴവയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, വന്ദനം. ബേബി ബേബി വാട്ട് ആർ യു ഡൂയിങ് ബേബി എന്ന ഗാനം എന്റെ മകൻ മണികണ്ഠന് വേണ്ടി വെച്ചു തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സിന്ധു ചേച്ചി, ചേച്ചി എപ്പോഴും മകന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കാറുള്ളത്. പ്രിയപ്പെട്ട മകന് വേണ്ടി തന്നെ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. അപ്പൊ ദേ അടുത്തൊരു കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? അതെ, ഗാനമഞ്ജരി ആണല്ലോ, പറഞ്ഞോളൂ. ഇതാരാണ്? എന്താ പേര്?
1: അജിത.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു ചേച്ചി? വീട്ടമ്മയാണോ? ഓക്കെ,
1: ഞാനൊരു നല്ലൊരു പാട്ടിന് വേണ്ടി വേണ്ടത് എന്റെ മാമാട്ടിക്കുട്ടിയിലെ മൗനങ്ങളായി കാണിച്ചാടും എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: ഓക്കെ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അല്ല, ഇത് ഇഷ്ടം കേൾക്കാൻ വേണ്ടിയിട്ടാണ്.
0: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയ പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ടൂർ ചെയ്യുമ്പോൾ എൻ്റെ റേഡിയോ 91.2
1: ിലേക്ക് ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ പാട്ട് കേട്ടിരിക്കുന്നു, കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് ഈവനിങ് ഗോപിക. മലയാള സിനിമയിലെ പ്രശസ്ത നടനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന നെടുമുടി വേണുവിന്റെ അനുസ്മരണ ദിനമായ ഇന്ന് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ദേവസഭാതലം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ. തീർച്ചയായിട്ടും കേൾക്കാം. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു മെസ്സേജ് നമുക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അയച്ചിരിക്കുന്നത് ചേരാവള്ളി ശിവനാണ് കായംകുളത്ത് നിന്നും. തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം. മനോഹരമായൊരു പാട്ടാണ്. കൂടെ തന്നെ മറ്റൊരു പാട്ടിനുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? 20 എന്ന തമിഴ് മൂവിയിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്യണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കേൾക്കാലോ. പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇതാ നമുക്ക് ലാസ്റ്റ് ഒരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷാണ്. ഹായ് ഗോപിക, ഞാൻ തഴവയിൽ നിന്ന് രതീഷാണ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? ഈ പുഴയും സന്ധ്യകളും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ റുപ്പി എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്പെഷ്യലി ഇന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് വായിച്ചില്ല എന്നൊക്കെ പരാതിയുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒപ്പം ഒരു വീക്കെൻഡ് ആണ്, അടിപൊളി ഒരു വീക്കെൻഡ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക. ആൻഡ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്യങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് എം മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
7: പിച്ചിലെ ഏക ദശക് മേ സൈപ്രസ് സേ ഭാരത് മേ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കേ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं.
6: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
8: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
10: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
6: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
11: നന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ
1: ഉൾക്കാൻ പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.